മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും. ഇസൈ സെൻട്രൽ ഓൺലി ഓൺ 93.5.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. അംഗീകരിക്കപ്പെടാൻ ഇഷ്ടമാണ്, ആദരിക്കപ്പെടാൻ ഇഷ്ടമാണ്, സ്നേഹിക്കപ്പെടാൻ ഇഷ്ടമാണ്. അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെയുള്ള പ്രത്യേകതയാണ്. നാം എവിടെയെങ്കിലും എത്തുമ്പോൾ നമ്മുടെ ഏതെങ്കിലും വ്യത്യസ്തതകൾ കൊണ്ട് ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നുവെങ്കിൽ, പരിഗണിക്കുന്നുവെങ്കിൽ, സ്നേഹം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. പക്ഷേ ഒരു കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്, കുറച്ച് മനുഷ്യർക്കെങ്കിലും ഈ ഭൂമിയിൽ നമ്മളെ ഇഷ്ടമല്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ, എല്ലാവരെ കൊണ്ടും ഇഷ്ടപ്പെടുത്തി നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് മടങ്ങാനേ സാധ്യമല്ല. എല്ലാ നന്മകളിലും തിന്മ കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, എല്ലാ മനുഷ്യരിലും ന്യൂനത മാത്രം തിരയുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഉറപ്പിച്ചു വേണം ജീവിക്കാൻ. കുറച്ച് മനുഷ്യർക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മളെ ഇഷ്ടമല്ല. ആ കാരണങ്ങൾ ഒന്നെങ്കിൽ നമ്മുടേതാകാം, അല്ലെങ്കിൽ അവരുടേതാകാം. രണ്ടായാലും അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കി വേണം നാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ അബദ്ധജടിലമായോ അറിയാതെയോ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നുവെന്നും എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുവെന്നും, അല്ലെങ്കിൽ അങ്ങനെ സ്നേഹിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നും ഒന്നും വിശ്വസിച്ചു പോകരുത്. ചുറ്റുപാടുകളിൽ നമ്മളെ ഇഷ്ടമല്ലാത്ത കുറേ പേരുണ്ട്. അതുൾപ്പെടെയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. അവരുടെ ഇടയിൽ നിന്ന് തന്നെ വേണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനും ഇവിടെ നിന്നും മടങ്ങാനും. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരണം 16. തിരുവനന്തപുരം 2, കൊല്ലം 1, പത്തനംതിട്ട 1, കോട്ടയം 3, ഇടുക്കി 2, പാലക്കാട് 1, മലപ്പുറം 4, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം. 5 പേരെ കാണാതായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിൽ നിന്നും 2 പേരെ വീതവും കൊല്ലത്തുനിന്ന് ഒരാളെയുമാണ് കാണാതായത്. കാലവർഷക്കെടുതിയിലെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അറിയിച്ചു. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ഗവൺമെന്റ് മിഷനറികളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായുണ്ട്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പുഴശ്ശേരി സ്പിൽവേ എന്നിവ തുറന്നതായും വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയിലൂടെ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 353 ക്യാമ്പുകളിൽ 13,496 പേർ കഴിയുന്നതായും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം വിതരണം വൈകില്ലെന്നും മന്ത്രി അനിൽകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് 56 വീടുകൾ പൂർണ്ണമായും തകർന്നു. 499 വീടുകൾ ഭാഗികമായി തകർന്നു. പത്തനംതിട്ടയിൽ കലക്ടറും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗങ്ങളിൽ മന്ത്രി പങ്കെടുത്തു. ജില്ലയിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ മന്ത്രി പി സി വിശ്വനാഥിനോടൊപ്പം അനിൽകുമാർ സന്ദർശിച്ചു. വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിതമായി എത്തിക്കാൻ കൊല്ലത്ത് ടക്കം വള്ളങ്ങൾ എത്തിച്ചതായും മന്ത്രി അനിൽകുമാർ പറഞ്ഞു. സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരങ്ങളും വൈകാതെ വിതരണം ചെയ്യുമെന്നും അനിൽകുമാർ പറഞ്ഞു. നദീതീരങ്ങളിലും ഡാം പരിസരങ്ങളിലും ആളുകൾ കൂടുന്നത് പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ടെന്നും അനാവശ്യയാത്ര ഒഴിവാക്കുന്നതിനൊപ്പം മലയോരത്ത് ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മഴ മാറുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി എ പി അനിൽകുമാർ വ്യക്തമാക്കി.
0: സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർകോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇന്ന് അവധി.
0: മഴയും കടലാക്രമണവും മൂലം ദുരിതമനുഭവിക്കുന്ന എറണാകുളം ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിലെ വാർഡുകൾ മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ മന്ത്രി നേരിട്ട് വിലയിരുത്തുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിശക്തമായ മഴയിലും പ്രളയത്തിലും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഹോർട്ടികോർപ്പ് മുഖേന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പച്ചക്കറികൾ വിതരണം ചെയ്തു. മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരമാണിത്. ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട കോട്ടയം സ്വദേശി അനിൽകുമാറിന് മന്ത്രി ബിന്ദുകൃഷ്ണ എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ കൈമാറി. ഇന്നലെ വൈകിട്ട് തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തി മന്ത്രി പശുക്കളെ കൈമാറി. കേരള വെറ്ററിനറി അസോസിയേഷൻ നൽകിയ 1,00,000 രൂപയുടെ ചെക്കും ബിന്ദുകൃഷ്ണ അനിൽകുമാറിന് നൽകി. കാസർകോട് ജില്ലയിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായതിനെ തുടർന്ന് 2 താലൂക്കുകളിലായി പ്രവർത്തിച്ചിരുന്ന 8 ക്യാമ്പുകളിൽ 4 ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് നിലവിലെ 4 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളിൽ 43 കുടുംബങ്ങളിലെ 155 പേരാണ് കഴിയുന്നത്. കണ്ണൂർ തൃപ്രങ്ങോട്ടൂരിലെ നരിക്കോട് മലയിൽ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 17 സ്ത്രീകൾ ഉൾപ്പെടെ 25 പേരെയാണ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 964. ആകെ 32 ക്യാമ്പുകളാണ് നിലവിൽ. ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് താലൂക്കിലാണ്. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാട്, പൊന്നാനി താലൂക്കുകളിലായി ആരംഭിച്ച 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നവരുടെ എണ്ണം 441. കോട്ടയം ജില്ലയിൽ 114 ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേരാണ്. 1,288 കുടുംബങ്ങളിൽപ്പെട്ടവരാണിവർ. കേരളം അർഹിക്കുന്ന രീതിയിൽ ഗൌരവമായി കാലവർഷക്കെടുതിയിലെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ആളുകളും സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് ജനങ്ങളെ കൃത്യമായി അറിയിക്കാനാവുന്നില്ലെന്നും ചെറിയ ദുരിതം വരുമ്പോഴേക്കും ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പകച്ചു നിൽക്കുകയാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പ്രളയബാധിത മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം അതീവ ഗുരുതരമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദുരന്ത നിവാരണത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ അനാസ്ഥ പ്രകടമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 3 ജില്ലകളിലെയും പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. 13 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയത് രാജ്യത്തെ അത്ലറ്റുകളുടെ പ്രതിഭയുടെയും ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അത്ലറ്റുകളുടെ സമർപ്പണവും സ്ഥിരോത്സാഹവും യുവജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ തുടർച്ചയായി 3 സ്വർണം നേടി ചരിത്ര നേട്ടം കുറിച്ച ഭാരോദ്വഹന താരം മീരാബായ് ചാനുവിനെ നേരിൽ കണ്ട് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മീരാബായ് ചാനുവിന്റെ നിശ്ചയദാർഢ്യത്തെയും മനോധൈര്യത്തെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പാർലമെന്റിൽ പ്രധാന ബില്ലുകളിലെ ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ വികസന ബിൽ രാജ്യസഭ പാസാക്കി. 2006 നിയമം കൂടുതൽ ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ഒപ്പം പണമിടപാടുകളുടെ കാലതാമസം പരിഹരിക്കാനും തർക്കപരിഹാരം ലളിതമാക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ സീറ്റ് BJPയും മധ്യപ്രദേശിലെ ദാതിയ മണ്ഡലം കോൺഗ്രസും നിലനിർത്തി. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻസ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോറുമാണ് ജയിച്ചത്. കാലിക്കറ്റ് സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസറായി VA അക്ഷിത ചുമതലയേറ്റു. കേരളത്തിലെ സർവകലാശാലകളിലേക്ക് PSC പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ നിന്നാണ് നിയമനം. കാലിക്കറ്റ് സർവകലാശാലയിൽ PRO ചുമതലയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് അക്ഷിത. ഇടുക്കി അടിമാലി സ്വദേശിയാണ്. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. പൊതുസമ്മേളനം ടൌൺഹാളിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ കല്ലായി സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ KG ജയരാജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ച വൈസ് ചാൻസലേഴ്സ് കോൺക്ലേവ് 2026 മാറ്റിവച്ചു. കനത്ത മഴക്കെടുതിയാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ അറിയിച്ചു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീന്തുള്ളിയിൽ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R രാജേഷ്, മണത്തണ കാഞ്ഞിരപ്പുഴയിൽ VP ഹനീഫ എന്നിവരെയാണ് കാണാതായത്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ്കുമാർ ആവശ്യപ്പെട്ടു. നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര സാമ്പത്തിക സഹായവും സൌജന്യ റേഷനും നൽകണമെന്ന് വിനോദ് കുമാർ പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സദഹുള്ള ആവശ്യപ്പെട്ടു. പ്രളയത്തിന് സമാനമായ ദുരിതങ്ങളാണ് ജില്ലയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നതായി മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് നാലിന് നമ്മൾ കണ്ട ആദ്യത്തെ ഒരു മാസത്തിൻ്റെ ആദ്യമായിട്ട് നമ്മൾ ആദ്യത്തെ ഒരു എപ്പിസോഡാണ് ഓണാട്ടുകരയിൽ നമ്മളിന്ന് തുടങ്ങാനായിട്ട് പോകുന്നത്. ആ ഒരു തുടങ്ങാനായിട്ട് പോകുന്ന ആ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി വളരെയധികം നമുക്ക് വേണം എന്ന് തോന്നുന്ന ഒരു ടോപ്പിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇത് എടുക്കുന്നത്. കാരണം ഇങ്ങനെ ഒരുപാട് ബിസികൾക്കിടയിൽ ലൈഫിൽ ഒരു ബ്രേക്ക് കൊടുക്കുന്നത് അത്യാവശ്യമാണോ അല്ലയോ എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മളുടെ പണിയിൽ, നമ്മളുടെ ചുറ്റുപാടിൽ, നമ്മളുടേതായിട്ടുള്ള ജോലികളിൽ ഒരുപാട് ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുന്ന നമ്മൾ ഒരിക്കൽ പോലും നമ്മളിങ്ങനെ ഏതെങ്കിലും നമ്മുടെ ശരീരത്തെ ഇങ്ങനെ റെസ്റ്റ് കൊടുക്കാതെ, നമ്മുടെ മനസ്സിനൊരു റെസ്റ്റ് കൊടുക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. കാര്യം രണ്ടു ദിവസത്തേക്ക് റെസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം നമ്മളിവിടെ ഇട്ടേക്കുന്നത്. കാരണം രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ ജോലി, ഉത്തരവാദിത്തം, സ്ട്രെസ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോകുന്ന ഈ ഒരു ലൈഫിൽ ബ്രേക്ക് എന്ന വാക്കിന്, അല്ലെങ്കിൽ ഒരു പോസ് എന്ന വാക്കിന് എത്രത്തോളം അലങ്കാരമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് തോന്നാറില്ലേ. അതായത് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഇന്ന് ഞാൻ കുറച്ചും കൂടെ വർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകുമ്പം സമയം, ഞാൻ എന്നും എല്ലാ ദിവസവും ഓണാട്ടുകര പാസഞ്ചർ പറയുന്നത് പോലെ സമയം നമ്മളെ ആരെയും കാത്തിരിക്കത്തില്ല. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പം റെസ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്കെപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഈ ഓട്ടം ഒന്ന് നിർത്തിയിട്ട് വീണ്ടും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഓടാമെന്ന് തീരുമാനിക്കുമ്പോൾ ആ റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ റെസ്റ്റ് കൊടുക്കുക. അല്ലെങ്കിൽ എന്തായിരിക്കും എന്നറിയോ അനുഭവം? നമ്മൾ പോലും അറിയാതെ നമ്മൾ രോഗികളായിട്ട് മാറും. അതായത് എപ്പോഴും നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ തീർന്നിട്ട് മതി, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ജോലി തീർന്നിട്ട് മതി നമ്മൾ സന്തോഷിക്കാനെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സന്തോഷം നിൽക്കുകയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ മറന്നു പോകും. സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ, ജോലികൾക്കിടയിൽ നമ്മൾ നമ്മളുടെ കാര്യത്തെക്കുറിച്ച് മറന്നു പോകും എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് ഓർത്തെടുത്തിട്ട് അത് ചെയ്യുകയാണെങ്കിൽ അതിനപ്പുറം ഫ്രീ ആവാൻ വേറൊരു ഓപ്ഷൻ വേണ്ട എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റില്ല, ഇനി നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വർക്ക് ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെയുള്ള ബലൂണിൽ ഇട്ട് വീർപ്പിച്ച പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പൊ പൊട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആക്കി വെച്ചേക്കുകയാണ്. ഒരു പോയിന്റിൽ എത്തുമ്പം നമ്മുടെ ശരീരം തളർന്നു പോകും, നമ്മുടെ മനസ്സ് തളർന്നു പോകും. പക്ഷേ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഓരോ സമയം കഴിയുന്നോറും നമ്മളിപ്പോൾ കേൾക്കാറില്ലേ, ഓരോ ആളുകൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുന്നു, ഒരുപാട് അവർക്കത് അവരുടേതായിട്ടുള്ള അസുഖങ്ങൾ, നമ്മൾ പുതിയ പുതിയ അസുഖങ്ങളെയൊക്കെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായിട്ടും, ഓ ഇതെന്താണ് ഇങ്ങനത്തെ അസുഖങ്ങൾ, ഇതെന്താണ് ഈ പുതിയ പുതിയ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള അസുഖങ്ങളൊക്കെ എന്താണ്. അതെന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിന് അത്രത്തോളം നമ്മളങ്ങ് ബുദ്ധിമുട്ടി ഏൽപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. കാര്യം ഒരു മെഷീന് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. നമ്മളുടെ ബോഡി, നമ്മളുടെ ശരീരവും എന്താണ്, ഒരു മെഷീനാണ്. അതിന് താങ്ങാൻ പറ്റുന്ന ഒരു സ്ട്രെസ്സുണ്ട്. അതിനപ്പുറം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് പണി തരും. അതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2-ൽ ഒണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544700012. പെട്ടെന്ന് വിളിച്ചോളൂ, നമുക്ക് ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം.

0: വായിക്കുന്ന ഹിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ ഇന്നലെ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2 ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭയും ഇന്നലെ പാസാക്കി. 2 പുതിയ ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: സുപ്രീംകോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ചെറുകിട വ്യവസായ മേഖലയിലെ പണമടയ്ക്കൽ വൈകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും തർക്കപരിഹാരം ലളിതമാക്കുന്നതിനുമുള്ള MSME വികസന ഭേദഗതി ബിൽ 2026 രാജ്യസഭ പാസാക്കി. ഇതിനു പുറമെ 2 പ്രധാന ബില്ലുകളായ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽ 2026 ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ നടപടികൾ ആരംഭിച്ചയുടൻ ഗ്ലാസ്ഗോയിലെ കോമൺവെൽത്ത് ഗെയിംസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ കായിക താരങ്ങൾക്ക് സ്പീക്കർ ഓം ബിർള അഭിനന്ദനം അറിയിച്ചു. എന്നാൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ഇരുസഭകളും ഒന്നിലധികം തവണ തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പാർലമെന്റിൽ പ്രധാനപ്പെട്ട ബില്ലുകൾ സംബന്ധിച്ച ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു. സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങൾ അവസരം ലഭിക്കുമ്പോൾ സംസാരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ശ്രീ റിജിജു ആരോപിച്ചു.
2: ജഡ്ജസ് കോ സംഖ്യ ബറാനേ കെ ലിയേ ഓർ രാജ്യസഭാ മേ MSME കാ ബിൽ പാസ് വിപക്ഷ മേ കോയി ബി ഐസാ നഹി ബച്ചാ ജോ ഹിസ്സാ ലേനാ ചാതേ തേ ഇത്ന ഇമ്പോർട്ടന്റ് ബിൽസ് ആയാ ഹേ വോ ഹിസ്സാ നഹി ലേ രഹേ ബാഹർ ജാകേ കഹതേ കി ബോൾനേ കെ ലിയേ മൌകാ നഹി മിൽതാ ഹേ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ ഫേസ്ബുക്കിൽ നിന്ന് നീക്കം ചെയ്ത സംഭവത്തിൽ മെറ്റ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി പാർലമെന്ററി സമിതി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പോസ്റ്റ് നീക്കം ചെയ്ത മെറ്റയുടെ നടപടിയെ സമിതി അധ്യക്ഷനും BJP MPയുമായ നിഷികാന്ത് ദുബെ രൂക്ഷമായി വിമർശിച്ചു. സംഭവത്തിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗ് മാപ്പു പറയണമെന്ന് ആവശ്യപ്പെട്ടതായി ശ്രീ ദുബെ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമുണ്ട്. സംസ്ഥാനത്ത് 353 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 13,496 പേരാണ് ഉള്ളത്. സംസ്ഥാനത്തൊട്ടാകെ

0: കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, പാലക്കാട്, കാസർകോട് ജില്ലകൾക്കാണ് അവധി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. സംസ്ഥാനത്ത് PSC 4, 5, 6, 10 തീയതികളിൽ നടത്താനിരുന്ന ഓൺലൈൻ OMR പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് 4, 5, 6 തീയതികളിൽ വിവിധ ജില്ലകളിൽ നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷയും മാറ്റിയിട്ടുണ്ട്. തൃശൂരിൽ മഴ തുടരുന്നു. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: ഇന്നലെ പകൽ സമയം മഴയ്ക്ക് ചെറിയ ആശ്വാസമുണ്ടായെങ്കിലും രാത്രിയോടെ വീണ്ടും മഴ ശക്തമാവുകയാണ് ഉണ്ടായത്. കരുവന്നൂർ ചാലക്കുടി പുഴയിലെ ജലനിരപ്പുകൾ ക്രമാതീതമായി ഉയരുന്നുണ്ട്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തിയതോടെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി കഴിഞ്ഞു. നഗരത്തിലെ പലയിടത്തും ഗ്രാമപ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്.
0: പത്തനംതിട്ട ജില്ലയിൽ മഴക്കെടുതി നേരിടുന്ന പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. ഉച്ചയ്ക്ക് ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിക്കും. അസം, മേഘാലയ, പശ്ചിമബംഗാളിന്റെ ഹിമാലയൻ സമതല മേഖല, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, ബീഹാർ എന്നിവിടങ്ങളിലും ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകണമെന്ന് സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒഡീഷയിലെ കട്ടക്കിൽ ജഗദ്ഗുരു കൃപാലു സർവകലാശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വികസിത് ഭാരത് 2047, വികസിത് ഒഡീഷ 2036 എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് ശ്രീമതി മുർമു ഒഡീഷയിലെത്തിയത്. രാജ്യത്തിന്റെ പ്രതിരോധ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ സൈനിക സിവിൽ സഹകരണം അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 85-ാമത് ആംഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിലിയൻ സർവീസസ് ദിനാഘോഷത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംയുക്ത പരിശീലന പരിപാടികളിലൂടെ സിവിൽ സർവീസ് സൈനിക സമ്പർക്കം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും രാജ്യരക്ഷാമന്ത്രി നിർദ്ദേശിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. കേന്ദ്ര പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പാണ് യോഗം സംഘടിപ്പിക്കുന്നത്. അനധികൃത സ്വത്ത് വീണ്ടെടുക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തൽ, അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണനിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാൻ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെയും ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി സന്ദർശിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ ജനവിധി അംഗീകരിക്കുന്നതായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബീഹാറിൽ BJP യുടെ ശക്തി കേന്ദ്രമായ ബംഗിപ്പൂർ മണ്ഡലത്തിലും മധ്യപ്രദേശിലെ ദതിയയിലും പരാജയപ്പെട്ടതിനെക്കുറിച്ച് പാർട്ടി വിശദമായ അവലോകനം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. മഞ്ചൽപൂർ മണ്ഡലം നിലനിർത്താൻ സഹായിച്ച ഗുജറാത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നിതിൻ നബീൻ പ്രവർത്തകരെയും ഭാരവാഹികളെയും അഭിനന്ദിച്ചു. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി ഹർഷിത ജാക്കർ. ഇന്നലെ നടന്ന 2-ാം ഘട്ട മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, ചിലി, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള 8 സൈക്ലിസ്റ്റുകളുടെ സംഘത്തെ 19-കാരിയായ ഹർഷിതയാണ് നയിച്ചത്. ഈ മാസം 1-ന് ആരംഭിച്ച സൈക്ലിംഗ് പോരാട്ടം August 9 സമാപിക്കും. 108 ആംബുലൻസിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയമിക്കൂ എന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. 108 ആംബുലൻസിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കരാർ കമ്പനിയായ EMRI ഗ്രീൻ ഹെൽത്ത് സർവീസസ് അധികൃതരുമായി മന്ത്രി K.മുരളീധരൻ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച കരാർ പ്രകാരം നഴ്സിംഗ് പാസ്സാക്കാത്തവർക്കും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി നിയമിക്കാൻ വ്യവസ്ഥ ചെയ്തിരുന്നു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ നേടാൻ സഹായിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ സംവിധാനം മാറണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N.ഷംസുദ്ദീൻ. മലപ്പുറം ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കരിയർ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവ്വഹിച്ചു.

സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല നിറപുത്തരി പൂജകൾ കണ്ടു തൊഴുത് നെൽക്കതിരുകളുമായി ഭക്തർ മലയിറങ്ങി. തിങ്കളാഴ്ച രാവിലെ നട തുറന്നപ്പോൾ തന്നെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ശ്രീകോവിലിനു മുന്നിൽ ഭക്തർ നെൽക്കതിരുകൾ ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള നിയമ ഭേദഗതി ലോക്സഭ പാസാക്കി. MSME വികസന ഭേദഗതി ബിൽ പാസാക്കി രാജ്യസഭ. പെൺകുട്ടികളുടെയും ഗോത്ര വിദ്യാർത്ഥികളുടെയും വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. PSC പരീക്ഷകളും മാറ്റി. മഴക്കെടുതി വിലയിരുത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പത്തനംതിട്ട സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd ബ്രിക്സ് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കം. സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ടൂർ ഡി ഫ്രാൻസ് ഫെംസ് സൈക്ലിംഗ് മത്സരത്തിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി ഹർഷിത ജാക്കർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളിസിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോളിസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
7: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടേറ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പോയിന്റിലെത്തുമ്പോൾ, ലൈഫിൻ്റെ ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മുടെ ശരീരം ക്ഷീണിക്കും, നമ്മളുടെ മനസ്സ് ക്ഷീണിക്കും. പക്ഷേ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഈ ജോലി തിരക്കുകളൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വീണ്ടും ഒരു റെസ്റ്റ് കൊടുക്കാറ്, നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളൊരു കാര്യമാണല്ലേ. അപ്പം നിങ്ങളോടൊരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ലാസ്റ്റായി ശരിക്കും നിങ്ങൾ യഥാർത്ഥമായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തത് എപ്പോഴാണ്? അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റെസ്റ്റ് കൊടുക്കാൻ ആയിട്ട് ഫീൽ ചെയ്തത് എപ്പോഴാണ്? ഈ ഉറക്കമെന്ന് പറയുന്നത് ഒരു റെസ്റ്റ് അല്ല കേട്ടോ, അത് വളരെ നമ്മളൊരു സമാധാനത്തോടു കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ സമാധാനത്തോടു കൂടി നമ്മൾ കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ളൊരു ബ്രേക്ക് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സമയം കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെ നിങ്ങളൊന്ന് കണ്ടെത്തുക. കാര്യം ബ്രേക്ക് എടുക്കുന്നത് ഒരു മടിയൊന്നുമല്ല, അത് ആവശ്യകതയാണ് ഒരു മനുഷ്യൻ്റെ. ഒരു മെഷീന് പോലും ഈ ഓവറായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓഫ് ചെയ്യും അല്ലേ. അപ്പോൾ പിന്നെ മനുഷ്യനോ? മനുഷ്യന് അപ്പോൾ റെസ്റ്റ് വേണ്ടേ? മനുഷ്യനല്ലേ നമ്മൾ. മെഷീൻ എന്ന് പറയുന്നത് ജീവനില്ലാത്ത വസ്തുവിനെ നമ്മൾ ഇട്ട് കുറേ അധികം ഇങ്ങനെ ഓടിച്ചിട്ട് കഴിയുമ്പം അതൊരു സമയത്തുമ്പോൾ അത് ഹീറ്റായിട്ട് അതിനെ സഹിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് വരുമ്പോൾ അത് പൊട്ടിത്തെറിക്കും ഇല്ലേ. അപ്പം നമ്മൾക്കോ? നമ്മൾക്ക് ഒരു സമയത്തുമ്പം നമ്മൾ പൊട്ടിത്തെറി ഒക്കെ പ്രതീക്ഷിക്കും ഇല്ലേ. പക്ഷെ അത് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ നമ്മളേതായിട്ടുള്ള കുറച്ച് സമയങ്ങൾ കണ്ടെത്തി ആ ഒരു സമയം അതിന് കൊടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക, അതാണ് എടുക്കാൻ. പോസ് എടുത്താൽ മാത്രമേ നമുക്കൊരു പെട്ടെന്നൊരു കംബാക്കായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂ. അല്ലാതെ ഈ ഇടവേളകളില്ലാതെ ഓടിക്കൊണ്ടിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലും പൊട്ടിത്തെറികളുണ്ടാകും. അപ്പോൾ ഇനി നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കുറ്റബോധം, നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഓടിത്തളർന്ന് ഒരുപാട് കുഴഞ്ഞ ആളുകളായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പം ആ ബ്രേക്ക് എടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് റീചാർജ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നവരാണോ നിങ്ങൾ എന്നൊക്കെയുള്ളൊരു ചോദ്യമാണ്. അപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടേര പാസഞ്ചർ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544 7001. ഇത് എന്റെ റേഡിയോ 91.2.

0: വയസ്സുള്ളവരാണ് എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
4: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 Kia 0 കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ ദി റേഡിയോ 91.2.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ നിങ്ങൾ റെസ്റ്റ് കൊടുക്കാറുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. അതായത് നമുക്കൊരു ചെറിയൊരു കഥ പറഞ്ഞുകഴിഞ്ഞാലോ, അതായത് ഒരാളുണ്ടായിരുന്നു, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, എപ്പോഴും ബിസി ആയിട്ടുള്ള, എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ഇനി കുറച്ചുകൂടി വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. അതായത് ഇനി ഞാൻ കുറച്ചും കൂടെ വർക്ക് ചെയ്യാം, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം. പക്ഷേ ആ പിന്നെ എന്ന് പറയുന്നത് ഒരിക്കലും വന്നില്ല. കാരണം നിങ്ങൾ കേൾക്കുന്നത് എപ്പോഴും നമുക്കിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നാളിങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടിട്ട് ആ പിന്നെ എന്ന് പറയുന്നൊരു കാര്യം ചെയ്യാനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ സംസാരിക്കുന്നത് ലൈഫിൽ നമ്മൾ ബ്രേക്ക് എടുക്കേണ്ടി വരുന്നത് അത്യാവശ്യം തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അപ്പം ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം. ആ ശരി, ചന്ദ്രിക രമണനാ വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ ചേച്ചി.
1: നമ്മള് ഈ കുട്ടിക്കാ നമ്മള് അധ്വാനിച്ച് ജോലി ചെയ്താലേ ഒരു കുഴപ്പവും ഇല്ല. അധ്വാനിക്കണം, നമ്മൾ ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുമല്ലയോ. ഉറച്ചില്ലാത്ത ജോലികൾ ചെയ്യും. ഈ ജോലി ചെയ്ത് ശീലമുള്ളവർക്ക് വേഗം അടങ്ങിയിരിക്കത്തില്ല. അത് ചെയ്ത് ഇത് ചെയ്തില്ല അത് ചെയ്തില്ല അപ്പോഴവർ എഴുന്നേറ്റം ചെയ്തിരിക്കും. അത് പിന്നെ ഈ ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവര് വീങ്ങി അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകും. മടി കാണിച്ചിരുന്ന അസുഖത്തിന്റെ ലക്ഷണം അത്. പിന്നീട് ആ എന്നായാലും മരിക്കുക, അധ്വാനിച്ച് മരിക്കുക, അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക.
0: അപ്പൊ അവനവന് വേണ്ടി ജീവിക്കണ്ടായോ?
1: അത് എനിക്കങ്ങനെ ഒരു വിശ്വാസം ഇല്ല. മരിക്കുന്ന വരെ ഇതുപോലെ ജോലി ചെയ്യുക, അവരെ എല്ലാരെയും ജീവിക്കുക, അവരെ ഇഷ്ടപ്പെട്ടു പോവുക.
0: അതൊക്കെ ശരിയാണ്, പക്ഷേ
1: അതുപോലെ മറ്റുള്ളവരും ചെയ്തില്ലെങ്കിൽ അത് അമ്മ കർമ്മഫലമാണെന്ന് പറഞ്ഞ ജോലി ചെയ്യും.
0: അങ്ങനെയല്ല, അതായത് നമ്മള് നമുക്ക് വേണ്ടി കണ്ടെത്തേണ്ട കുറച്ച് സമയങ്ങളുണ്ട് നമ്മൾക്ക് വേണ്ടിയിട്ട്. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അവനവന് വേണ്ടി ജീവിക്കണ്ടായോ എന്ന് ചോദിച്ചപ്പം ആ കിട്ടിയ ഒരു പോസ് ഉണ്ടല്ലോ, അതാണ് അവിടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മള് ഓക്കെ, എല്ലാവരും അവരവരുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ്, മക്കൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ജോലി മാത്രം ചെയ്തു എന്ന് പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ? അതാണ്, അത് കണ്ടുപിടിക്കണം കേട്ടോ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
2: ഞാൻ 7:22 വിളിച്ച്, പക്ഷെ നമുക്ക് വണ്ടി നിർത്താതെ
0: ആകാശവാണി വാർത്തകളുടെ
2: ആകാശവാണി വാർത്ത ഞാൻ ഇമ്മ നോക്കിട്ടാ വിളിച്ചത്. അപ്പൊ 1-1.5 മിനിറ്റ് കൂടുതൽ സംസാരിക്കത്തില്ലല്ലോ.
0: പറഞ്ഞോളൂ, പറഞ്ഞോ.
2: അതായത് ഇപ്പം സമയം വെച്ചും സമയം നോക്കാതെയും ജോലി ചെയ്തിട്ട് ഒടുക്കം പെട്ടെന്ന് രോഗിയായി പോകുന്നത്, ചികിത്സിച്ച മാറാൻ താമസം വരുന്നതിന് പുറത്തെങ്ങും ആരെടുക്കേണ്ട ഒറ്റ ഉദാഹരണം എന്റെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഞാന് വിദേശത്തായിരുന്നു 10-33 വർഷക്കാലം. അവിടെ വെളുപ്പിനത്തെ നമസ്കാരം കഴിഞ്ഞ്, ചിലർക്ക് സുബ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു, ചിലർക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞതിന് ഏട്ടൻ റൂമിൽ നിന്ന് പോകുന്ന ഞാൻ ഇടയ്ക്ക് ചിലപ്പോ 1-1.5 മണിക്കൂർ ചിലപ്പോ റെസ്റ്റ് കിട്ടിയെന്നിരിക്കും. ഞാൻ തിരിച്ച് രാത്രി 12 മണിക്കാണ് റൂമിൽ വരുന്നത്. എന്നുവെച്ചാല് കമ്പനി ജോലി 6-8 മണിക്കൂറേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം വേറെ പാർട്ട് ടൈം പണിയും ബിസിനസ് സംബന്ധമായിട്ടുമെല്ലാം അതേ രീതി എന്നെ ഇവിടെയും വന്നങ്ങോട്ട് തുടർന്ന് 4 കൊല്ലം പനി വന്ന് ന്യൂമോണിയ ഇൻഫെക്ഷൻ ആയി, പിന്നെ അങ്ങനെ ആശുപത്രി കിടന്ന് വളരെ പിന്നെ പാടുപെട്ടാണ് അത് ട്രീറ്റ്മെന്റ് ഒരു പരുവത്തിൽ കൊണ്ടുവന്നത്. അത് ശരീരം ക്ഷീണിച്ചു പോയതിന്റെ കാരണമാണ്. മറ്റ് പടച്ചന്റെ അനുഗ്രഹം കൊണ്ടും മറ്റ് രോഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ ആയിത്തീർന്നു. വേറെ അസുഖം കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കഠിനാധ്വാനവും ഒരുപാട് കൂടുതൽ സമയങ്ങളും ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭ്യർത്ഥന, ശരീരത്തിന് വിശ്രമം കൊടുക്കാതെ ചെയ്യുന്നവർക്ക് ഒടുക്കം പരിപൂർണമായിട്ടും വിശ്രമിക്കേണ്ടി വരും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പക്ഷെ അത് വിശ്രമിക്കാൻ പറ്റത്തില്ല. ഇല്ലാത്ത ശരീരത്തിന് സുഖമില്ലാത്തവൻ എങ്ങനെയാ വിശ്രമം എടുക്കുന്നത്? അങ്ങോട്ട് കിടക്കുമ്പോ തോന്നും ഇന്നിക്കണം എന്ന് തോന്നും, ഇന്നിക്കുമ്പോ തോന്നും നടക്കണം, നടക്കണമ്പോ തോന്നും ഇരിക്കണം എന്ന് തോന്നും. ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ, അല്ല പരിപൂർണമായിട്ടും വിശ്രമം എടുപ്പൊന്നും നടക്കത്തില്ല. പൊടിപ്പുള്ളാരുടെ തീരെയും പറയത്തില്ല, ഒക്കത്തില്ല. കടന്ന് അങ്ങോട്ട് ഉറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ഇവര് എവിടെ കിഴിയോ എന്ന് കാര്യം പറയുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഒരു ഓർമ്മപ്പെടുത്തൽ, എത്ര കഠിനാധ്വാനം ചെയ്യുന്നവനും മനുഷ്യ സ്വന്തം ശരീരത്തിന് വിശ്രമം കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും വേണ്ടി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിക്കൊള്ളട്ടെ എന്ന്. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും.
0: അതെ, നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞതിൻ്റെ കൂട്ട്, നമുക്ക് ശരീരത്തിന് വിശ്രമം കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന ജോലി അത് നമ്മളെ രോഗിയാക്കി അല്ലെങ്കിൽ മാറ്റുമെന്നല്ല, പരിപൂർണ ജോലിയാക്കി മാറ്റും, പരിപൂർണമായിട്ടുള്ളൊരു രോഗിയാക്കി മാറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: നമ്മള് ബോഡിക്കുള്ള റെസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ ശരീരത്തിന്? ഹലോ.
0: ഹലോ.
3: അപ്പൊ നമ്മുടെ ശരീരത്തിൽ റെസ്റ്റ് നമ്മൾ പലപ്പോഴും ആർക്കും നമുക്ക് പലർക്കും കൊടുക്കാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു സിംറ്റമാണ് നമുക്ക് ഈ പനി വരുമല്ലോ. പനി ഈ പനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി നമ്മളോട് ആവശ്യപ്പെടുകയാണ് എനിക്ക് റെസ്റ്റ് വേണം. അപ്പോൾ നമ്മൾ നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ബോഡിക്ക് ഒരു പാരസെറ്റമോൾ മേടിച്ച് കഴിക്കും, ഇപ്പൊ കൂടിയ തോളം അത് കഴിച്ചു കഴിക്കും. കഴിക്കുമ്പോ അത് സ്വാഭാവികമായും അത് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് നമ്മുടെ ബോഡി വീണ്ടും അതിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ ആക്റ്റീവ് ആകുകയാണ്. സത്യം ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴും പല പല രോഗങ്ങളിലൊക്കെ നമ്മൾ മനുഷ്യനെ അനുഭവപ്പെടുന്നത്. നമുക്കിതൊക്കെ പറയാം, പക്ഷെ മനുഷ്യന്റെ സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും റെസ്റ്റ് എടുക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളിപ്പോ എന്തു തന്നെയായാലും ഏതൊരു മെഷീനായാലും തരെയും അത് എന്തു തന്നെയായാലും കൃത്യമായി ഇതിനൊരു ഒരു ഒരു സൈക്ലിംഗ് ഉണ്ട്. ആ സൈക്ലിംഗ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ പ്രകൃതി തന്നെ നമ്മുടെ ഇത്രയും രൂക്ഷമാകുന്നത് അതിന് അതിന്റെ സമ്പുരിതാവസ്ഥയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ മനുഷ്യൻ അതിനെ നശിപ്പിക്കുമ്പോൾ അതിന് നദികൾക്കൊന്നും വെള്ളം താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാവുന്നത് എന്നതുപോലെ നമ്മുടെ ബോഡിയും അവർക്ക് കിട്ടുന്ന സമയത്തുള്ള ആ ഒരു കരുതലും ആ ഒരു സംരക്ഷണവും ലഭ്യമാകാതെ വരുമ്പോൾ അത് പ്രതികരിക്കും. അങ്ങനെ നമ്മൾ ഫ്യൂച്ചറിൽ വലിയ വലിയ അസുഖങ്ങളിലേക്കൊക്കെ പോവുകയാണ്. നമുക്ക് ഈ ഒരു 24 മണിക്കൂർ അതിന് എന്റേതായ, അതിപ്പോ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന റെസ്റ്റ് എന്നുള്ളതല്ല, അല്ലാതെ നമുക്ക് നമ്മുടെ ബോഡി നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് അങ്ങനെ റെസ്റ്റ് കൊടുക്കാൻ കഴിയും. അപ്പൊ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. പക്ഷെ കൊടുക്കണം. അപ്പൊ അവനവനെ തന്നെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ അതിനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പലപ്പോഴും നമ്മളുടെ ബാഹ്യമായ നമ്മുടെ ജീവിതത്തിന്റെ ആ പ്രാരാബ്ദം കൊണ്ട് പലർക്കും അത് സാധിക്കാതെ വരുമ്പോഴാണ് അത് പലപ്പോഴും പ്രതികരിക്കുകയും ആ പ്രതികരണം ചിലപ്പം വളരെ രൂക്ഷമായി നമ്മള് കുറെ ദിവസങ്ങൾ, അതായത് നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ, പിന്നെ അതുപോലെ തന്നെ മനസ്സിന് കൊടുക്കുന്ന ഒരു വലിയ റിലാക്സേഷൻ ഉണ്ട്. അതായത് നമ്മള് മനസ്സിനെ നമ്മള് ഒരു റിലാക്സ് ചെയ്യാൻ വിട്ടില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനിടയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കൂടി നമ്മളുടെ അതിനെ കൂടി ഒന്ന് റിലാക്സ് ചെയ്താൽ നമുക്ക് കഴിഞ്ഞ വേണ്ട. ഇപ്പൊ നമുക്കൊരു 10 മിനിറ്റെങ്കിലും നമ്മള് എല്ലാം ഒന്ന് വിട്ടുമാറിയിട്ട് നമ്മള് ധ്യാനം പോലെ ഒന്നിരുന്ന് നോക്കിയേ എല്ലാം, അപ്പൊ നമുക്ക് ഒരു റിലാക്സ് ആകും നമ്മുടെ മനസ്സിന്. പിന്നെ അതുപോലെ തന്നെ പ്രാർത്ഥനകളൊക്കെ വെച്ചേക്കുന്ന എല്ലാ മതങ്ങളും പ്രാർത്ഥനകളൊക്കെ വെച്ചേക്കുന്നതിനാ അവന്റെ മനസ്സിനെ ഒന്ന് ഏകീകരിച്ചുകൊണ്ട് വരിക എന്നുള്ള ഒരു ചിന്തയിലാണ്. പക്ഷെ പലപ്പോഴും ഈ പ്രാർത്ഥനകളിടയ്ക്ക് അവന്റെ ജീവിതങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചിന്തയും ആലോചനകളും തന്നെയായിരിക്കും. അപ്പൊ അതിനും ഒരു കൃത്യമായ ഒരു ഏകാഗ്രത നമ്മൾ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സും ശരീരവും നമ്മൾ സംരക്ഷിക്കണം. അതെങ്ങനെ സംരക്ഷിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെതായ ആവശ്യമായ സമയങ്ങൾ നമ്മൾ ഒരു ഒരു വൃക്ഷത്തായി നട്ടു കഴിഞ്ഞാൽ അതിന് കൃത്യമായ വളവും പരിപാലനവും അതിന് വെയിലും കാറ്റും ഒക്കെ കിട്ടിയെങ്കിൽ മാത്രമേ അതിന് അതിൻ്റെതായ രൂപത്തിലേക്ക് വളരാൻ പറ്റൂ. എന്നതുപോലെ നമ്മുടെ ബോഡിയും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് പലപ്പോഴും കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഒരു വലിയ കാര്യം. അതുകൊണ്ട് എല്ലാവരും നമുക്ക് കൂടി വേണ്ടി ജീവിക്കുമ്പോൾ നമ്മളെയും കൂടി സ്നേഹിക്കുക, അങ്ങനെ നമ്മൾ നല്ല രൂപത്തിൽ ജീവിക്കുക.
0: അതെ അതെ, അതായത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ് അല്ലേ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അത് വളരെ ശരിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കിടയിൽ നമ്മളത് സമയം കണ്ടെത്തുന്ന, അതിനുവേണ്ടി സമയം കണ്ടെത്താൻ നമുക്ക് സാധിച്ചില്ല. അതായത് നമ്മൾ നമ്മളെ തന്നെ ആദ്യം സ്നേഹിച്ചാലേ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാലം നമ്മളിങ്ങനെ ജീവിച്ചിരുന്നിട്ട് അവസാനം നമ്മൾ വീണ്ടും കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടി തന്നെയായിരിക്കും അല്ലേ. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴാണോ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കും. അപ്പോഴേ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് റിയലൈസേഷൻസ് നമുക്ക് വരുത്തോളൂ എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ആഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: അത്രയ്ക്ക് താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒന്ന് റെസ്റ്റ് കൊടുത്തത് എന്നുള്ളൊരു ചോദ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളൊരു കാര്യമല്ലേ. അപ്പം അത് പറയാൻ വേണ്ടിയിട്ട് ആരോ ഇതാ വിളിക്കുന്നുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, ഒരൊറ്റ കാര്യമാണ് പറയാനുള്ളത്. ആദ്യം ആ മാഡം വിളിച്ച് അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞത് കറക്റ്റ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, നമ്മൾ ആയിരത്തി നമുക്ക് കാറില്ല. അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കാർ എടുത്ത് നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞ് വന്ന് അത് വൃത്തിയായിട്ട് കഴുകി അത് സുരക്ഷിതമായി അവിടെ കൊണ്ട് കൊടുക്കുന്നത് പോലെ തന്നെ ഉടയതുമ്പുരാ നമുക്ക് തന്ന ഈ ശരീരം അദ്ദേഹത്തിന് തിരിച്ചേൽപ്പിക്കേണ്ടതായത്.
0: അപ്പോ തീർന്നു കഴിഞ്ഞു. നമ്മള് അതായത് ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാണ്. അതായത് ഒരു ചേട്ടന് പറയാനുള്ളത് ഒരൊറ്റ വാക്കിൽ പറഞ്ഞിട്ട് ഇതാ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പോകും. അപ്പം ദൈവം നമുക്ക് തന്ന ശരീരമാണല്ലേ, അത് ഈ ഒരു ശരീരം ഇങ്ങനെ തന്നെ അങ്ങ് ഏൽപ്പിക്കണമെന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ഇതിനൊരു കേടുപാടുകളും കൂടാതെ അങ്ങോട്ടങ്ങ് ഏൽപ്പിക്കണം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം അതിന് അപ്പം അത് നമ്മൾ മാക്സിമം നമ്മൾ അതിനെ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെ, നമ്മൾ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക. നമ്മൾ സൂക്ഷിച്ച് അതിനെ കൈകാര്യം ചെയ്യുക. നമുക്ക് ഒരു എന്താ പറയുക, ഒരു കേടുപാടുകളോ കാര്യങ്ങളോ ഇതിനുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചെറിയ കേടുപാടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 4-5 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു മുറിവായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ അത് കഴിയുമ്പോൾ അതങ്ങ് റെഡിയാവും. പക്ഷേ വലുതായിട്ടുള്ള കേടുപാടുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നമ്മൾ അതിന് അനുഭവിക്കും അല്ലേ. അപ്പം നമുക്ക് ഇതിനെ വലിയ ചേട്ടൻ പറഞ്ഞതുപോലെ കേടുപാടുകളൊന്നും കൂടാതെ നമുക്ക് ഇതിനെ സംരക്ഷിച്ച് തന്നെ കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു മനസ്സിനും ശരീരത്തിനും നമ്മൾ കൊടുക്കുന്ന ആ ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് ചെറുതാണ് എന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല, വളരെയധികം വലുതാണ്. ആ ഒരു റിലാക്സേഷനിലൊക്കെ പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്താണ് നമ്മളുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം നമുക്ക് കിട്ടുക.

0: ശരിക്കും നിങ്ങള് ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലൈഫിൽ ചെയ്യാനായിട്ട് പറ്റിയത് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് എനിക്ക് ഇന്ന ഇന്ന ആഗ്രഹങ്ങൾ പണ്ടുണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല, പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല, അപ്പം ഇപ്പോൾ ഒരവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കും, ഞാൻ അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തും എന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇല്ലെങ്കിൽ ചിന്തിക്കണം കേട്ടോ. അത് നമ്മൾ എപ്പോഴും കുറേയധികം ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമ്മൾ കെട്ടിപ്പടുക്കാനായിട്ടുള്ള ഒരു ഓട്ടത്തിനിടയിൽ, കാര്യങ്ങൾക്കിടയിൽ ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. പക്ഷേ നമുക്കെന്താണ് വേണ്ടത്, ഈ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എന്ത് അച്ചീവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒന്നും ഇല്ല എന്ന് പറയുന്നതിനോട് തീർച്ചയായിട്ടും തികച്ചും വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. അതായത് നമ്മൾ എന്ത് ചെയ്തു എന്ന്, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയുന്നിടത്ത് യാതൊരുവിധ അർത്ഥവും ഇല്ല. അതായത് കുറേയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് കുറേയൊക്കെ സമയങ്ങൾ കണ്ടെത്തുക, കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അത് പൂർത്തീകരിക്കുക. ഇപ്പോൾ നമ്മുടെ താജൂക്ക പറഞ്ഞതുപോലെ ആദ്യം നീ നിന്നെ തന്നെ സ്നേഹിക്കുക, നീ നിന്നെ തന്നെ സ്നേഹിച്ചാൽ മാത്രമേ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് നിനക്ക് മനസ്സിലാവത്തുള്ളൂ. നീ നിന്നെ തന്നെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം നിനക്ക് വേണ്ടി നീ കുറച്ച് സമയങ്ങൾ കണ്ടെത്തുക. ആ കണ്ടെത്തുന്ന സമയത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറി വരും, അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് നമുക്ക് കുറേ നാൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു സമയത്തെത്തുമ്പോഴെങ്കിലും നമുക്കത് മനസ്സിലാവും, നമുക്ക് എന്താണ് വേണ്ടത്, ഈ ലൈഫിൽ നമ്മൾ എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം നമുക്ക് തീർച്ചയായിട്ടും വരും. അപ്പം അതിൽ നിന്ന് നമ്മൾ കരകയറും. ആ കരകയറുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു റിയലൈസേഷൻ ശരിക്കും നിങ്ങൾക്ക് സന്തോഷം തരും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നന്നായിട്ട് സന്തോഷിക്കും ആ ഒരു സമയം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പം ചിലർക്ക് ഫാമിലിയുടെ കൂടെ ആയിരിക്കാം, ചിലർക്ക് ഒറ്റയ്ക്കായിരിക്കാം, ചിലർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കാം, ചിലർക്ക് ഈ ഒറ്റയ്ക്ക് ഈ എവിടെയെങ്കിലുമൊക്കെ പോകാനും വരാനും ഒക്കെ പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ളവർ നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടോ കൂടി സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും, തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുന്ന ഒരു പോയിന്റ് വരും, ആ പോയിന്റിൽ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യും. അപ്പോ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്നു.
0: പറഞ്ഞോളൂ.
1: എനിക്കും പറയാനുള്ളത് ഇപ്പം നമുക്ക് വേണ്ടി ജീവിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്താന്ന് വെച്ചാ നമ്മളിപ്പം നമ്മുടെ ഹസ്ബൻഡ്, മക്കള് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ജീവിക്കില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു കാലഘട്ടം വരുമ്പോ നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ
0: അല്ലേ.
1: അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരു ചെറിയ സമയം, ഒരു ബുക്ക് വായിക്കാനാണെങ്കിലും ഒരു സിനിമ കാണാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ ഒരു യാത്ര പോവാ, എന്തിനാണെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ.
0: അതെ അതെ അതെ.
1: ആ അതാണ് കറക്റ്റ് എനിക്ക് തോന്നുന്നുള്ളത്. എന്റെ ഒരു ജീവിതാനുഭവം ഞാൻ പറയുകയാണ്.
0: അപ്പം ചേച്ചി ഇപ്പം ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു സമയത്തില് സന്തോഷിക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും സന്തോഷിക്കുന്നുണ്ട്.
0: അതിനും അതെങ്ങനെയാണ്, അതെങ്ങനെയാണ് ആ ഒരു സമയത്തിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് വേണ്ടത് എന്ന് ഒരു സമയത്ത് നമുക്കൊരു റിയലൈസേഷൻ തോന്നുമല്ലോ, അപ്പം അതെങ്ങനെയാണ് ഉണ്ടായത്?
1: അതെങ്ങനെ ആ ഒരു ടൈമിംഗ് എങ്ങനെ വന്നു എന്നുള്ളതാണോ?
0: അതെ അതെ അതെ.
1: ആ ഒരു ടൈമിംഗ് വന്നു എന്നുള്ളത് നമുക്ക് സ്വയം തോന്നുമല്ലോ. നമ്മൾ ആരാണ് എന്താണെന്ന് നമുക്ക് നമ്മുടേതായ ഒരു സമയം വരുമെന്നാണ്. അത് എല്ലാവരുടെ ലൈഫിലും വരും. ഒരാളെ എന്റെ മാത്രമല്ല, എല്ലാവരുടെ ലൈഫിലും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ലൈഫിൽ ഒരു ടൈം വരും. ആ ഒരു ടൈമിങ്ങിലാണ് നമ്മൾ എന്താണ്, നമ്മൾ ഇത്രയും നാൾ ആർക്കു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. അതിനകത്ത് നമുക്ക് നഷ്ടം തോന്നത്തില്ല. കാര്യം നമുക്ക് നമ്മുടെ ഭർത്താവും മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിച്ചതും, അതിനകത്ത് നഷ്ടബോധം ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ശരി തന്നെ, നമുക്ക് നമ്മുടേതായ ഒരു സമയം കണ്ടെത്തേണ്ടതായിട്ടുള്ള, അവര് ചെറിയ സമയമാണെങ്കിൽ പോലും, ഒരു 10 മിനിറ്റ് ആണെങ്കിൽ പോലും വെറുതെ ഇരുന്നാലും മതി എന്ന് തോന്നിയുള്ള സമയത്ത്, അത് നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നില്ലേ, സമയമാണ്. പിന്നെ ഇതിനകത്ത് എല്ലാത്തിലും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് പോകുന്നത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളതാണ്.
0: അതെ അതെ,
1: അതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത്. ആ ഒരു സ്റ്റേബിലിറ്റി നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആരുമല്ലെന്നുള്ളതാണ് തോന്നുന്നത്.
0: അതെ അതെ,
1: കുറച്ചെങ്കിലും നമുക്ക് ആ ഒരു ബോധം നമുക്ക് വരുന്നത് തന്നെ ഒരു 35 വയസ്സ് കഴിയുന്നതോടുകൂടിയാണ് ആ ഒരു ബോധം നമ്മുടെ ഉള്ളിലോട്ട്
0: വരുന്നത്.
1: നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയേ പറ്റൂ. അപ്പൊ ആ ഒരു സ്റ്റേജിലോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ സന്തോഷം
0: കണ്ടെത്താനായിട്ട് പറ്റും.
1: അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരാളുടെ മുന്നിൽ പോയി നിന്നിട്ട് വേണം സന്തോഷം കണ്ടെത്താൻ. അതിനകത്തൊരു ക്ലാരിറ്റി.
0: അത് അത് വേറൊരാളുടെ മുന്നിൽ പോയിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നതിനോട് നമുക്ക് അത് യോജിപ്പില്ല. അതായത് അതായത് വളരെ വലിയൊരു പോയിന്റാണ് ചേച്ചി സംസാരിച്ചത് കേട്ടോ. അതായത് നമ്മൾ ഒരു ഫൈനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കുക എന്ന് പറയുന്നത്, ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നാമത്തെ കാര്യം അത് നമ്മളുടെ ഒരു സ്വകാര്യത എന്ന് പറയുന്നത്, അതിനകത്ത് പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ സന്തോഷം കണ്ടെത്താനും അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് നമുക്ക് നമ്മളുടെ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലാണ്.
1: അതായത്
0: പറഞ്ഞോളൂ.
1: നമുക്കിപ്പം എന്റെ ഒരു അഭിപ്രായം വെച്ച്, എനിക്കിപ്പോ 44 വയസ്സുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം വെച്ച് നമുക്ക് എല്ലാവർക്കും പഠിച്ച് ഒരു ഗവൺമെന്റ് ജോലി നടക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോലി കിട്ടാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോ നമുക്കൊരു കൈത്തൊഴിൽ, പ്രത്യേകിച്ച് സ്ത്രീകളൊരു കൈത്തൊഴിൽ പഠിച്ച്, ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ എനിക്ക് അതിന് നല്ല ഇൻകം ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ വളരെ ഹാപ്പിയാണ്, മനസ്സിലായി. അപ്പൊ ഒരു കൈത്തൊഴിലെങ്കിലും പഠിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് വരുമാനം സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുകയാണ്. അല്ലാതെ നമുക്ക് നഷ്ടബോധം വരുത്താൻ, നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് ജോലി നേടാൻ പറ്റിയില്ല, നമുക്ക് വലിയ ഉയരങ്ങളിൽ എത്താൻ പറ്റിയില്ല എന്നൊരു നമുക്ക് നഷ്ടബോധം വരേണ്ട കാര്യവുമില്ല.
0: അപ്പൊ
1: നമുക്ക് ഒരു കൈത്തൊഴിൽ എങ്കിലും പഠിക്കുക എന്നുള്ളതാണ്.
0: ഓക്കെ ചേച്ചി, ഓക്കെ ചേച്ചി, താങ്ക് യു. അതായത് നമ്മള് ഈ പറഞ്ഞതുപോലെ ചേച്ചി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞതിനകത്ത് ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. അതായത് ഇതിപ്പോ നമ്മളുടെ അവരുടെ ആ ഒരു തോട്ട്, അവരുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു ചിന്താഗതി നമ്മളുമായിട്ട് ഷെയർ ചെയ്ത് വെക്കുമ്പോഴാണ് എത്രത്തോളം ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചു, പക്ഷെ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. കാര്യം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മളിന്ന് സംസാരിക്കുമ്പം ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നമുക്ക്, അതായത് സാമ്പത്തിക ഭദ്രത, ഒരു സ്ത്രീക്ക് അതെത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾക്കാർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾക്കാർക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അതെന്ന് പറയുന്നത് നമുക്ക് നമുക്ക് സ്വന്തമായിട്ടൊരു ഇടം കണ്ടെത്തി തരുന്നതും നമുക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനമുള്ളതും നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവുന്നതും എല്ലാം ഈ ഒരു സാമ്പത്തിക ഭദ്രത നമുക്കുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് സാമ്പത്തിക ഭദ്രത കണ്ടെത്തുക എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു പഠിത്തം കൊണ്ട് മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു നിസ്സാരമായിട്ടുള്ളൊരു തോട്ടാണ്. ചിലർക്ക് വിദ്യാഭ്യാസം കൊണ്ടായിരിക്കും അത് സാധിക്കുന്നത്, പക്ഷെ മറ്റു പലർക്കും അവരുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും ഒരു സ്കില്ല്, അതായത് ഇപ്പം പാട്ടുപാടാൻ കഴിവുള്ളവരുണ്ടാവും, ഡാൻസ് ചെയ്യാൻ കഴിവുള്ളവരുണ്ടായാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ്, ഡിസൈനിങ്, അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ, അതുകൊണ്ട് എനിക്കുകൊണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ് കേട്ടോ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ എങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാം എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ പലപ്പോഴും ആ ഒരു സെയിം സ്റ്റോറിയിൽ തന്നെയല്ലേ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രാവിലെ മുതൽ രാത്രി വരെ ഒന്ന് റെസ്റ്റ് എടുക്കുക പോലും ചെയ്യാതെ നമ്മൾ ബിസിയാണ്. പക്ഷെ നമ്മൾ ഓക്കെ ആണോ? അതായത് വ്യത്യാസമുണ്ടല്ലോ അല്ലേ, ബിസി ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ. അതിനകത്ത് രണ്ടും സെയിം അല്ല കേട്ടോ. അതായത് അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒരു പോയിന്റിലെത്തുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് പോകും. ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മളിങ്ങനെ ട്രിഗർ ആകും. ഒന്നും ചെയ്യാത്ത ഇല്ലാത്ത ഒരു എനർജി പോലെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്, എന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്, എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ. പക്ഷെ സത്യമെന്ന് പറയുന്നത് നമ്മൾ ടയേർഡാണ്. നമുക്ക് ഒരുപാട് റെസ്റ്റ് വേണ്ട ഒരു സമയമാണ് അത്. നമ്മളൊരു റിയാലിറ്റി ചെക്ക് അതിലേക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളത്, യഥാർത്ഥത്തെ പറ്റിയിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബ്രേക്ക് എടുക്കാനായിട്ട് നമുക്കിങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതൊരു ഗിൽറ്റാണ്. അതായത് ഞാൻ റെസ്റ്റ് എടുക്കുമ്പോൾ മറ്റുള്ളവർ മുന്നോട്ട് പോകും. അപ്പം ഞാൻ സ്ലോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നിലാകും എന്നുള്ളൊരു തോട്ട് നമ്മളുടെ മനസ്സിലുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സത്യാവസ്ഥയെന്ന് പറഞ്ഞാൽ ബ്രേക്ക് എടുക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കംപ്ലീറ്റ്ലി മൊത്തത്തിൽ നമുക്ക് വിശ്രമിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ നമ്മൾ ആ ഒരു ചിന്തിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ടയേർഡാണോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ബിസി ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യമാണ്. നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒരു റിവാർഡായിട്ട് കൊണ്ട് തരേണ്ട ഒരു കാര്യമല്ല. അത് നമുക്ക് റിക്വയർ ചെയ്യാം, നമുക്കത് കിട്ടണം, അത് കിട്ടേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം നമ്മളത് ഡിസേർവ് ചെയ്യുന്നില്ല. നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ടാണ് നമുക്ക് എന്ത് വേണ്ടത്, നമുക്ക് റെസ്റ്റ് വേണ്ടത്. ലൈഫിൽ മുമ്പോട്ട് പോകാനായിട്ട് എപ്പോഴും നമ്മളിങ്ങനെ ഫാസ്റ്റായിട്ട് ഓടേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മളൊന്ന് സ്ലോ ആകണം, ചിലപ്പോൾ നമുക്കൊന്ന് സ്റ്റോപ്പ് ആവേണ്ടി വരും. ചിലപ്പോൾ നമുക്കൊരു ഡീപ്പ് ബ്രത്ത്, നമ്മൾ പറയത്തില്ല ഇങ്ങനെ ഇൻഹെയിൽ എക്സ്ഹെയിൽ എന്ന് പറയത്തില്ലേ, അതെടുക്കണം. കാരണം എന്നാലേ നമുക്ക് അടുത്തതിന് വേണ്ടിയിട്ട് നമുക്ക് പോകാനുള്ളൊരു ആരോഗ്യവും ഒരു സ്റ്റാമിനയും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇന്നൊരു നമുക്കൊരു ചെറിയ തീരുമാനം നമ്മൾ എടുക്കണം കേട്ടോ. ഇത് ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഡിസേർവ് ചെയ്യുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ആ ഒരു തീരുമാനം ഒരിക്കലും നമുക്ക് ഒരു കുറ്റബോധം ഉണ്ടാക്കേണ്ട ഒരു തീരുമാനമായിട്ട് നമുക്ക് മാറത്തൊന്നുമില്ല. ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഇന്നത്തെ ഈ ഒരു സംസാരം നമുക്കിവിടെ തീർക്കാം. കാര്യം നമ്മൾ മെഷീനൊന്നുമല്ല, അതുകൊണ്ട് ആരും ആ ഒരു ബ്രേക്ക് എടുക്കുന്നതിനെ ആരും അതൊരു വീക്കായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് പുതിയ വഴികൾ തരുന്ന ചിന്തകളായിട്ട് മാത്രം കണ്ടാൽ മതി. ഒരിക്കൽ നിർത്തി നിൽക്കുന്നത് പിന്നോട്ട് പോകാനല്ല എന്നുള്ളൊരു ചിന്തയുണ്ട്. കുറച്ചുകൂടി ശക്തമായിട്ട് മുന്നോട്ട്, നമ്മളിൽ പുലിമുരുകൻ സിനിമയിലേക്ക് പറയുന്നത് പോലെ പുലി പതുങ്ങുന്നത് ഒതുങ്ങാനല്ല മറിച്ച് കുതിക്കാനാണ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതേപോലെ തന്നെ കേട്ടാൽ മതി കേട്ടോ. നമ്മൾ നമ്മളെ തന്നെ കേൾക്കാനായിട്ടൊരു സമയം കൊടുക്കുക, നമ്മളുടെ ചിന്തകൾക്ക് നമ്മളുടെ മൈൻഡിന് നമ്മളൊരു റെസ്റ്റ് കൊടുക്കുക. കാരണം അതില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആ ഒരു ഇതിൽ നമ്മൾ ബ്രേക്ക് ചെയ്ത് പോകും. സോ ഇന്ന് നമ്മളൊരു ചെറിയ പ്രോമിസ് നമ്മൾ എടുക്കുക, എനിക്ക് ടയേർഡാണെങ്കിൽ ഞാൻ ഇന്ന് റെസ്റ്റ് എടുക്കും. ഗിൽറ്റ് ഇല്ലാതെ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കും. അതുകൊണ്ട് ടേക്ക് കെയർ, സ്ലോ ഡൗൺ, നമുക്ക് നമ്മളുടേതായിട്ട് തന്നെ നമുക്ക് തിരിച്ചു വരാം. നമ്മളുടെ സമയം താണ്ട ഇങ്ങനെ ഓണാട്ടുകാരെ പാസഞ്ചറിൻ്റെ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിന്ന് ഒരുപാട് ചിന്തിക്കാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാസഞ്ചേഴ്സ് നിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണമെന്നും എന്നാലേ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റത്തുള്ളൂ എന്നും, നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ജോലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു രോഗികളായിട്ട് മാറുമെന്ന് എന്നുള്ളതും, നമുക്ക് സാമ്പത്തിക ഭദ്രതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ളതും, നമുക്ക് ദൈവം തന്ന നമ്മളുടെ ഈ ശരീരം അതേപടി തന്നെ തിരിച്ചേൽപ്പിക്കണമെന്നും എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് നമ്മളുടെ പാസഞ്ചേഴ്സ് നമുക്ക് ആ ഒരു കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മളുടെ ആ ഒരു വീക്ക് പോയിൻ്റ് ഏതാണെന്ന് കണ്ടെത്തി അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യണം. നമുക്ക് നമ്മളുടെ സ്ട്രോങ് സൈഡ് ഏതാണെന്ന് കണ്ടെത്തി നമുക്ക് ആ
പറ്റുന്ന ആ ഒരു സമയത്തിൽ നമ്മളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നമ്മളുടെ ആ ഒരു ഫേസ് നമ്മൾ കണ്ടെത്തുക. ആ കിട്ടുന്ന സ്ട്രോങ് ഫേസിൽ കൂടി തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് ആ വഴിയിലോട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് കിട്ടും. നിങ്ങൾ മാട് പോലെ പണി ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ, മാട് പോലെ ഇങ്ങനെ കടന്ന് വർക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മൾ വർക്ക് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ വർക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നില്ല, പക്ഷേ നമുക്ക് നമ്മളുടേതായിട്ടുള്ള സമയം കിട്ടുന്നില്ല, നമുക്ക് എങ്ങും നമുക്ക് റെസ്റ്റ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ജെൻസി കിഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. നിങ്ങൾ ആരും അവരെ, നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ നിങ്ങൾ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാര്യം ജെൻസി കുട്ടികൾ കഴിഞ്ഞ ഒരു ദിവസം കുറച്ച് കുട്ടികൾ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യാൻ കയറിയപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ജോലിയും അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 10-15 മിനിറ്റ് ഞങ്ങൾക്ക് റെസ്റ്റും വേണമെന്നാണ് കാര്യം പറഞ്ഞത്. കാര്യം അവർ പറഞ്ഞത് എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഒരു മണിക്കൂർ അവർ ഒരു മനുഷ്യൻ്റെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കൊരു കാര്യത്തിൽ ഇരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നൊരു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ, അല്ലെങ്കിൽ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റ്, അതിൽ കൂടുതൽ നമുക്ക് ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്തിരിക്കാനായിട്ട് പറ്റത്തില്ല. ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറയട്ടല്ലോ, എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർ പറഞ്ഞതിനകത്ത് എത്രയോ ശരിയുള്ള കാര്യമാണ്. 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് 15 മിനിറ്റ് ഞങ്ങൾ റെസ്റ്റ് എടുക്കും, 20 മിനിറ്റ് ഞങ്ങൾ റെസ്റ്റ് എടുക്കും. ആ റെസ്റ്റ് എടുക്കുന്ന 20 മിനിറ്റിൽ ഞങ്ങൾക്ക് കുറച്ച് ഫ്രീ ആയി. കാര്യം ഈ ഓവർ പ്രഷർ ഓവർ സ്ട്രെസ്സൊന്നും ആരും ആഗ്രഹിക്കാത്ത സമയങ്ങളായതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സമയം ദാണ്ട അടുത്തിരിക്കുകയാണ്. നാളെ കാണാം. നാളെ വീണ്ടും പുതിയൊരു തോട്ട് പ്രോസസ്സിംഗ് വിഷയമായിട്ട് നമുക്ക് കാണാമെന്ന് പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും. എൻ്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചറായിരുന്നു കൂടെയുള്ളത്. ഞാൻ RJ സുമയായിരുന്നു. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക. ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഹൈ ഹലോ, ഇത് എൻ്റെ 1.2 ടെക്കി ടോക്കിയാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്ന ആശയങ്ങളും ഉപകാരപ്രദമായ വിവരങ്ങളുമായി വീണ്ടും ഒരു ടെക്കി ടോക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ 1.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെ ഉള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ ടെക് പരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പോകാം.

യെസ് നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.0 ടെക്കി ടോക്കിയാണ്. ഇന്ന് ടെക്കി ടോക്കിയോടൊപ്പം കൂടെയുള്ളത് അർജുൻ നിധിനാണ്. ടെക് പരോട്ടുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഗൂഗിൾ പേ, പേടിഎം ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ യു പി ഐ ആപ്പുകളും ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്യുന്നവർക്കും ഒരു കിടിലൻ ഫീച്ചർ ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പ്രൈവസി ആഗ്രഹികത ആരാണല്ലേ, നമ്മൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ എം പിൻ എന്റർ ചെയ്യാതെ ജസ്റ്റ് ഫിംഗർ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അൺലോക്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ഫീച്ചറാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് ഗൂഗിൾ പേയിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ പേ എടുക്കുക, അതിൽ ബാങ്ക് എടുക്കുക, അതിൽ താഴെയായിട്ട് മാനേജ് ബയോമെട്രിക് പേ വിത്ത് ഫിംഗർ പ്രിന്റ് ഓഫ് ഫേസ് ഐ ഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ആക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ പിൻ ചോദിക്കും, അത് അടിച്ചു കൊടുക്കുക. പിന്നെ 5000 രൂപയ്ക്ക് താഴെയുള്ള എല്ലാ പേയ്മെന്റുകൾക്കും നമുക്ക് ഫിംഗർ ഉപയോഗിക്കാൻ പറ്റും, അതിൽ മുകളോട്ടുള്ളതൊന്നും സാധിക്കില്ല. ഈ അപ്ഡേറ്റ് ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ എല്ലാ ആപ്പുകളിലും വന്നിട്ടുണ്ട്. ഇതേപോലുള്ള കൂടുതൽ ടെക് വിശേഷങ്ങൾ കേൾക്കാം എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലൂടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

നമ്മളങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെ ഉള്ളത് ആർജി നിധിനാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നമ്മൾ ഇനി ഒരു നമ്പറാണ് പറയാൻ പോകുന്നത്. ഈ നമ്പർ കേരള ഗവൺമെന്റ് അതോറിറ്റിയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഒരു ടോൾ ഫ്രീ നമ്പറാണിത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവരും മഴ കാരണം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അടിയന്തര സഹായങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നമ്പർ ഇതാണ്, 1077, മറ്റൊരു നമ്പർ 1070. ഈ രണ്ട് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. 24/7 വർക്കിംഗ് ആണ് ഈ നമ്പർ. എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. ഇതേപോലെ മറ്റൊരു വിശേഷം നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയില് ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
7: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
8: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും.
9: അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
10: അങ്ങനെ നമ്മൾ പാട്ടാക്കിയിട്ട് വീണ്ടും ടെക്കി ടോക്കിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഇന്ന് ടെക്കി ടോക്കിയിൽ നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനുള്ളത് ആർജി നിതിനാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. ഒരു സൈറ്റ് വഴി നമ്മുടെ വീടിനടുത്ത പുഴയും ഡാമും ഒക്കെ വെള്ളം കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇതിന് രണ്ട് വഴികളുണ്ട്. ഒന്ന്, നമ്മുടെ കേരള സർക്കാരിന്റെ KSDMA എന്ന സൈറ്റ് ആണ്. ഇതിൽ ഏത് പുഴയാണ്, അതിൽ എത്രത്തോളം വെള്ളമുണ്ട്, വെള്ളം കൂടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ 24 മണിക്കൂർ ഒരു തവണ മാത്രമാണ് ഈ സൈറ്റ് അപ്ഡേറ്റ് ആകുന്നത്. പക്ഷേ രണ്ടാമത്തെ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഫ്ലോട്ട് വാച്ച് ഇന്ത്യ എന്ന ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷനിൽ കയറിയാൽ ഫ്ലഡ് ഫോർകാസ്റ്റ് അപ്ഡേറ്റ് 24 hours എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഹിൽ സ്റ്റേഷൻ എടുക്കുക. ഇതിൽ നമുക്ക് അടുത്തുള്ള കായലിന്റെ നദിയുടെ ഒക്കെ ജലനിരപ്പ് അറിയാൻ പറ്റും. ഈ ആപ്ലിക്കേഷൻ ഓരോ 3 മണിക്കൂറിലും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിൽ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ August 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: പാട്ടാ കേട്ട് വീണ്ടും തിരികെയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിതിനാണ് ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ഓണാക്കി വെക്കുകയാണെങ്കിൽ ആ മെസ്സേജ് കാണാൻ ഒക്കും. ഇത് ചെയ്യാനായിട്ട് വാട്സപ്പ് സെറ്റിംഗ്സിൽ പോകുക, അവിടെ നോട്ടിഫിക്കേഷനിൽ പോവുക, അവിടെ അഡ്വാൻസ് സെറ്റിംഗ് എടുക്കുക. ചില ഫോണുകൾ ഇത് കാണാവുന്നില്ല, അപ്പോൾ മോർ സെറ്റിംഗ്സ് എടുക്കുക. അതിൽ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി തന്നെ എടുക്കുക. ഇതിൽ യൂസ് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന ഓപ്ഷൻ സ്വിച്ച് ഓൺ ആക്കുക. ഇത് ഓൺ ആക്കിയ ശേഷം വരുന്ന വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷനുകൾ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ സേവ് ചെയ്യപ്പെടുന്നതായിരിക്കും. മുമ്പ് വന്ന നോട്ടിഫിക്കേഷനുകൾ തിരികെ ലഭിക്കില്ല, ഓൺ ആക്കിയ ശേഷമുള്ള മാത്രമേ കാണാൻ പറ്റൂ. ഇതേപോലെ ടെക് വിശേഷങ്ങൾ കേൾക്കാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതിനായി കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

വീണ്ടും നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ എല്ലാ ടെക് വിശേഷങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഹായ്, ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോ രാവിലെ തന്നെ കാപ്പി കുടിയും വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക്, എല്ലാരും കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ ഈ ഒരു സമയത്ത് തന്നെ അല്ലേ. നേരെ നമുക്കിനിയും ഒരുപാട് കൗതുകപരമായിട്ടുള്ള കുറച്ചധികം കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. നമ്മളുടെ ചുറ്റിനുമുള്ള ജീവികളെ കുറിച്ച് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്? ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നാറുണ്ടല്ലേ, ചിലത് കേൾക്കുമ്പോൾ അവിശ്വസനീയമാണെന്ന് തോന്നാറുണ്ട്. അങ്ങനെ നമ്മുടെ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ഒട്ടും ചെറുതല്ല അല്ലെ. ഓരോ മൃഗങ്ങളുടെയും പ്രത്യേകതകൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അറിയാം. നമ്മൾ മനുഷ്യനെ കൂടാതെ തന്നെ ഈ ഭൂമിയില് ജീവിക്കാൻ കുഞ്ഞു കുഞ്ഞു ജീവികൾ മുതൽ വലിയ ജീവികൾക്ക് വരെ അവകാശമുണ്ട്. അപ്പൊ നമുക്ക് ഓരോ നമ്മൾ വളരെ ചെറുതെന്ന് അല്ലെങ്കിൽ വളരെ നിസ്സാരം എന്ന് കരുതുന്ന പല ജീവികളിലും ഒരുപാട് കാര്യങ്ങൾ ഒന്നിനെയും ഈ ഒരു ദൈവം അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം ഒരു പ്രയോജനവുമില്ലാതെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് നമുക്ക് പറയാം. അപ്പോ നമുക്ക് ഓരോ മൃഗങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ ജീവികളുടെ പ്രത്യേകതകളൊക്കെയാണ് ഇന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാൻ പോകുന്നത്. നമ്മൾ മനുഷ്യന്മാര് നമ്മളുടെ പല്ലിന്റെ സംരക്ഷണത്തിൽ ഒരുപാട് മികച്ചതായിട്ട് നിൽക്കാറുണ്ടല്ലേ. നമ്മളുടെ പല്ലിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചുവാലോ അല്ലെങ്കിൽ നമ്മളുടെ പല്ലിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് നമ്മള്. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ നമ്മുടെ ചുറ്റിനുമുള്ള ജീവികളെ കുറിച്ചിട്ട് എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട്? അവർക്ക് വലിയ ശരിക്കും പറഞ്ഞ ഈ ഒരു പല്ലുകളൊക്കെ അവരാ ഒരു പല്ലുകളെ കുറിച്ചൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ചിന്തിക്കാറുണ്ടോ? നമ്മളെ പോലൊക്കെ തന്നെ അവരുടെയൊക്കെ ഭക്ഷണ രീതികൾക്കനുസരിച്ച് പല്ലുകളുടെ ഘടനയിലും എണ്ണത്തിലും ഒക്കെ ഒരുപാട് വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളെ പോലെ ഒരുപോലെ അല്ല കേട്ടോ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഒച്ചിന് എത്ര പല്ലുകൾ കാണുമെന്ന്? ഒരു മനുഷ്യനുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് വരും അതെന്ന് നിങ്ങൾക്കറിയാമോ? ഒച്ചിന്റെ വായുടെ ഉള്ളിൽ ആയിരക്കണക്കിന് ചെറിയ പല്ലുകളുള്ള റാഡുല എന്നൊരു അവയവമുണ്ട് കേട്ടോ. മൃഗലോകത്തെ ഈ ഒരു കൗതുകപരമായിട്ടുള്ള വസ്തുതകൾ എത്രമാത്രം വ്യത്യസ്തമാണല്ലേ. നമ്മൾ മനുഷ്യന്മാരെ പോലെ വായ്ക്കുള്ളിൽ ദൃശ്യമായിട്ടുള്ള പല്ലുകളൊന്നും അവയ്ക്കില്ലെങ്കിൽ പോലും ഒച്ചകൾക്ക് സാധാരണയായിട്ട് 10,000 മുതൽ 25,000 വരെ സൂക്ഷ്മമായിട്ടുള്ള പല്ലുകളാണുള്ളത്. ഒരു മനുഷ്യനുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് വരും അതല്ലേ. ഇവയുടെ പല്ലുകളുടെ ഘടനയും വളരെ കൗതുകപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. റാഡുല എന്ന് വിളിക്കുന്ന നാക്കിന് സമാനമായ റിബൺ പോലുള്ള ഒരു അവയവത്തിലാണ് ഈ ഒരു പല്ലുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സാൻഡ് പേപ്പർ പോലെയുള്ള ഈ ഒരു അവയവം ഉപയോഗിച്ചിട്ടാണ് ഒച്ചകൾ ഭക്ഷണം ചുരണ്ടി തിന്നുന്നത്. സാധാരണ ഒരു ഒച്ചകളിൽ 2,000 മുതൽ 15,000 വരെ പല്ലുകൾ കാണപ്പെടുമ്പോൾ ചില പ്രത്യേക ഇനങ്ങൾക്ക് 25,000-ൽ അധികം പല്ലുകളും ഉണ്ടാകാം. ഈ ഒരു ചെറിയ പല്ലുകൾ മണർത്തരിയിലെ പോലെ വരി വരിയായിട്ട് കൃത്യമായിട്ട് നിരനിരയായിട്ടാണ് കാണപ്പെടുന്നത്. പുതിയ പല്ലുകൾ വളർന്നു വരുമ്പോൾ പഴയവ തേഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. മൃഗലോകത്തെ ഈ ഒരു അത്ഭുതങ്ങളൊക്കെ എത്ര മാത്രം വ്യത്യസ്തമാണല്ലേ. ഇനി നമ്മളുടെ സിംഹത്തിന് എത്ര പല്ലുകൾ ഉണ്ടാകും അതിനെ കുറിച്ച് അറിയാം മൂന്ന് പാട്ടിന് ശേഷം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ.

യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് ജംഗ്ഷനിൽ നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ മൃഗങ്ങളുടെ കൗതുകപരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെയാണ്. നമ്മൾക്ക് ചുറ്റിനുമുള്ള മൃഗങ്ങളും അവയുടെ പല്ലുകളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഈ സിംഹത്തിന്റെ പല്ലുകളെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പാട്ടിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ സിംഹത്തിന്റെ പല്ലുകളുടെ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് വരാം അല്ലെ. നമ്മുടെ ഒച്ചകളുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഇനി നമുക്ക് കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇര പിടിക്കുവാനും മാംസം ചവച്ചരയ്ക്കുവാനും പാകത്തിലുള്ള അതിശക്തമായിട്ടുള്ള പല്ലുകളാണ് നമ്മുടെ സിംഹത്തിനുള്ളത്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ സിംഹത്തിന് ആകെ 30 പല്ലുകളാണുള്ളത്. ഇവയുടെ വായുടെ ഇരുവശങ്ങളിലുമുള്ള നീണ്ട കൂർത്ത കോമ്പല്ലുകളാണ് ഇവയുടെ പ്രധാന ആയുധം. ഇരയുടെ തൊലി തുളച്ചു കയറുവാനും കഴുത്തിൽ കടിച്ച് കീഴ്പ്പെടുത്തുവാനും ഈ ഒരു പല്ലുകൾ സിംഹത്തെ സഹായിക്കാറുണ്ട്. അതേപോലെ ഇവയുടെ പിൻവശത്തുള്ള പല്ലുകൾ മാംസം എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ സജ്ജീകരിച്ചിട്ടുള്ളവയാണ്. മനുഷ്യന്മാരെ പോലെ ഭക്ഷണം നന്നായി ചവച്ചരച്ച് തിന്നുന്ന രീതിയൊന്നും സിംഹത്തിനില്ല കേട്ടോ. പകരം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് വിഴുങ്ങുകയാണ് അവ ചെയ്യാറുള്ളത്. അങ്ങനത്തെ നമ്മള് കാട്ടിലെ രാജാവിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇനി നമ്മളിലേക്ക് വീട്ടിലെ കുഞ്ഞൻ അതിഥിയായിട്ടുള്ള ഒരു രാജാവിനെ കുറിച്ച് അറിഞ്ഞാലോ. നമ്മുടെ ഈ പൂച്ചക്കുട്ടിയാണ് കേട്ടോ. പൂച്ചക്കുട്ടിയുടെ പല്ലുകളുടെ വിശേഷം നമുക്കിത് നോക്കാം. കാഴ്ചയിൽ വളരെ ക്യൂട്ട് ആണെങ്കിലും ഒരു വേട്ടക്കാരന്റെ എല്ലാ അടയാളങ്ങളും നമ്മുടെ പൂച്ചകളുടെ പല്ലുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ജനിക്കുമ്പോൾ പൂച്ചക്കുട്ടികൾക്ക് പല്ലുകളൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ ഏകദേശം 2 മുതൽ 3 പ്രായമാകുമ്പോൾ അവയ്ക്ക് കുഞ്ഞു കുഞ്ഞു പല്ലുകളൊക്കെ മുളച്ചു തുടങ്ങാറുണ്ട്. തുടർന്ന് 6 ഈ ഒരു പാൽപ്പല്ലുകളെല്ലാം മാറി സ്ഥിരമായിട്ടുള്ള 30 സ്ഥിര പല്ലുകൾ നമ്മുടെ പൂച്ചകൾക്ക് മുളയ്ക്കാറുണ്ട് കേട്ടോ. ഇവയുടെ പല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നീണ്ട കൂർത്ത കോമ്പല്ലുകൾ തന്നെയാണ്. ചെറിയ ഇരകളെ എളുപ്പത്തിൽ പിടികൂടുവാനും കടിച്ചു പിടിക്കുവാനും ഈ ഒരു പല്ലുകൾ ഇവയെ സഹായിക്കുന്നു. അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ ചവച്ചരയ്ക്കുന്നതിനേക്കാൾ മാംസം മുറിച്ചെടുക്കുവാനും നാരുകൾ വലിച്ചു കീറുവാനും പാകത്തിനുള്ള പ്രത്യേകതരം പല്ലുകളാണ് പൂച്ചകൾക്കുള്ളത്. മനുഷ്യരെ പോലെ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്ന സ്വഭാവമല്ല ഇവയ്ക്കും ഉള്ളത് കേട്ടോ. മറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വിഴുങ്ങുകയാണ് നമ്മുടെ പൂച്ചകളും ചെയ്യാറുള്ളത്. ഇനി ഒരു ചെറിയ ബിസ്ക്കറ്റിന്റെ കഷ്ണം ഇട്ട് കൊടുത്താല് ആജീവനാന്ത കാലം മുഴുവൻ വാലാട്ടി കൂടെ നിൽക്കുന്ന നമ്മുടെ നായക്കുട്ടന്മാരുടെ പല്ലുകളെ കുറിച്ച് അറിയാം. വീണ്ടും 3 പാട്ടുകൾക്ക് ശേഷം പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് ആരാണ്? നിങ്ങളുടെ സ്വന്തം RJ ഐശ്വര്യാണ് കേട്ടോ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

ഇങ്ങനെ പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ പ്രിയമുള്ള സുഹൃത്ത്, നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ നമ്മളിതേ പൂച്ചകളുടെ വിശേഷങ്ങളൊക്കെ കേട്ട സ്ഥിതിക്ക് നമ്മളുടെ വീടുകളിലെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായ നായയുടെ പല്ലുകളുടെ രഹസ്യങ്ങൾക്ക് അടുത്തേക്ക് നമുക്കൊന്ന് പോയാലോ. മനുഷ്യന്റെ പല്ലുകളേക്കാൾ എത്രയോ വ്യത്യസ്തമാണ് ഒരു നായയുടെ പല്ലിന്റെ ഘടന അല്ലെ. ജനിക്കുമ്പോൾ നായക്കുട്ടികൾക്കും പല്ലുകളൊന്നും ഉണ്ടാകാറില്ല. ഏകദേശം 3 മുതൽ 4 ആഴ്ച പ്രായമാകുമ്പോൾ അവയ്ക്ക് കുഞ്ഞു കുഞ്ഞു പല്ലുകളൊക്കെ മുളച്ചു തുടങ്ങാറുണ്ട്. തുടർന്ന് 4 മുതൽ 7 മാസം വരെ പ്രായമാകുമ്പോൾ ഈ പാൽപ്പല്ലുകളെല്ലാം മാറി സ്ഥിരമായ 42 പല്ലുകൾ മുളയ്ക്കുന്നു. മനുഷ്യനേക്കാൾ 10 പല്ലുകൾ കൂടുതലാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കാഴ്ചയിൽ തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന ആ നീണ്ട കൂർത്ത പല്ലുകൾ ഇര പിടിക്കുവാനും ശക്തമായി കടിച്ചു പിടിക്കാനുള്ളതാണ്. മുന്നിലുള്ള ചെറിയ കുഞ്ഞു പല്ലുകള് ഭക്ഷണം കടിച്ചു പറിക്കുവാനും ശരീരം വൃത്തിയാക്കുവാനൊക്കെ സഹായിക്കുന്നു. പ്രീ മോളാറുകളും വായുടെ പിൻഭാഗത്തുള്ള ഈ ഒരു പല്ലുകൾ എല്ലുകളും കട്ടിയുള്ള ഭക്ഷണങ്ങളും ചവച്ചരയ്ക്കാൻ ഇവയെ സഹായിക്കുന്നു. മനുഷ്യരെ പോലെ തന്നെ എല്ലാ ഭക്ഷണവും നന്നായിട്ട് ചവച്ചരച്ച് തിന്നാൻ നായകൾക്കും വലിയ വലിയ പല്ലുകളുടെ സഹായമുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് വെള്ളത്തിലെയും കരയിലെയും ഭയപ്പെടുത്തുന്ന വേട്ടക്കാരനായിട്ടുള്ള മുതലയുടെ അടുത്തേക്കാണ് കേട്ടോ. മുതലകളുടെ പല്ലുകളുടെ കാര്യം കേട്ടാല് നമ്മൾ ശരിക്കും ഞെട്ടും. കാരണം ഇവയുടെ പല്ലുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയൊന്നല്ല. മനുഷ്യരെ പോലെ പല്ലുകൾ മുളച്ച് അത് തേഞ്ഞു പോയാൽ തീർന്നു എന്ന അവസ്ഥയൊന്നുമില്ല മുതലകൾക്ക്. ഒരു മുതലയുടെ വായിൽ സാധാരണയായിട്ട് 60 മുതൽ 110 പല്ലുകൾ വരെ കാണപ്പെടാറുണ്ട്. ജീവിതകാലത്ത് 50 തവണ

പല്ലുകൾ പോവുകയും പുതിയവ വീണ്ടും വരികയും ചെയ്യും. ഇരയെ പിടിക്കാൻ മാത്രമാണ് ഈ പല്ലുകൾ ഉപയോഗിക്കുന്നത്. ഭക്ഷണം ചവച്ചരയ്ക്കാൻ ഇതിനെ സാധിക്കത്തതുമില്ല. നമ്മുടെ ദേശീയ പക്ഷിയായിട്ടുള്ള മയിലിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് അതിന്റെ ഭംഗിയും ആ ഒരു മനോഹരമായിട്ടുള്ള നൃത്തവും ഒക്കെയാണല്ലോ അല്ലെ. എന്നാൽ ആ ഒരു ഭംഗിക്കപ്പുറം മയിലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പറയാം മൂന്ന് പാട്ടുകൾക്ക് ശേഷം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ.

0: അത്യാധുനിക സൌകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
5: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
6: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
7: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
8: യേഴ്സ് അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ദീ നമുക്ക് മയിലുകളെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ മയിലുകൾക്ക് എല്ലോടുകൂടി എന്തും ദഹിപ്പിക്കാൻ സാധിക്കും അത്രേ. അതായത് ഇരയെ വിഴുങ്ങിയ ശേഷം അവയുടെ വയറ്റിലെ ഉയർന്ന അമ്ല സ്വഭാവം കാരണം എല്ലോടുകൂടിയ മറ്റ് ശരീരഭാഗങ്ങളും വളരെ എളുപ്പത്തിലാണ് ദ്രവിച്ചു പോകുന്നത്. പുറമേ കാണുന്ന ആ ഒരു പാവ ലുക്കിന് പിന്നിൽ ഇങ്ങനെ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം കൂടിയുണ്ട് കേട്ടോ. പ്രകൃതിയിലെ ഈ വിസ്മയങ്ങളെല്ലാം എന്ത് സുന്ദരമാണല്ലേ, അതിശയപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഇണചേരുന്ന കാലത്ത് ആൺമയിലുകൾ വളരെ ആക്രമണകാരികളായിട്ട് മാറാറുണ്ട്. അവ എതിരാളിയാണെന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തം പ്രതിബിംബത്തോട് പോലും ആക്രമിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് വിത്തുകളും പ്രാണികളും മാത്രമല്ല അവയുടെ ഒരു ഭക്ഷണം എന്ന് പറയുന്നത്. അവസരം കിട്ടുമ്പോഴൊക്കെ വിഷമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പാമ്പുകളെ പോലും മയിലുകൾ ആക്രമിച്ച് കൊന്നു തിന്നാറുണ്ട്. ആക്രമണ സ്വഭാവവും സ്വന്തം അധിനിപ്രവേശത്തോടുള്ള അടങ്ങാത്ത വാശിയുമുള്ളവയാണ് ഈ ഒരു മയിലുകൾ എന്ന് പറയുന്നത്. എതിരാളികളെ ഓടിക്കുകയും അതിക്രമിച്ചു കയറുന്നവരെ ആക്രമിക്കുകയും ചെയ്യാറുണ്ട്. തങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന എന്ത് കാര്യവും ഭക്ഷണമാക്കാൻ മയിലുകൾക്ക് യാതൊരു മടിയുമില്ലെന്ന് തന്നെ പറയാം. പ്രകൃതിയിലെ വിസ്മയങ്ങൾ ഒട്ടും ചെറുതല്ല. ശാസ്ത്രത്തിന് പോലും ചിലപ്പോൾ അത്ഭുതമായിട്ട് തോന്നാറുള്ള അവിശ്വസനീയമായിട്ടുള്ള കഴിവുകളുള്ള ഒരുപാട് ജീവികളുണ്ട് നമ്മുടെ ഈ ഒരു ഭൂമിയിൽ. നമുക്ക് ചുറ്റിനും ഒരു ജീവികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ സൂര്യന്റെ ഉപരിതലത്തെക്കാൾ ചൂടുള്ള കുമളകൾ ഉണ്ടാക്കാൻ കഴിയുന്ന പിസ്റ്റൾ ഷിംബ് മുതൽ മരണമില്ലാത്ത ജീവി എന്ന് വിശേഷിക്കപ്പെടുന്ന ജെല്ലി ഫിഷ് വരെ, അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള ജീവികളുടെ വിശേഷങ്ങൾ നമുക്ക് പറയാം. ഇപ്പോഴല്ല, രണ്ട് പാട്ടിന് ശേഷം വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. രണ്ടല്ല, 3 പാട്ടിന് ശേഷം നമുക്ക് വീണ്ടും മടങ്ങിയെത്താം.

അങ്ങനെ അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഓരോന്നോരോന്നായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി കടലിന്റെ അടിത്തട്ടിലെ അതിശയിപ്പിക്കുന്ന മറ്റൊരു വിസ്മയത്തെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. മറ്റെങ്ങുമല്ല, സമുദ്രത്തിലെ ഏറ്റവും രസകരവും എന്നാൽ ആരെയും അത്ഭുതപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു ചെറിയ ജീവിയാണ് പിസ്റ്റൽ ചെമ്മെന്ന് പറയുന്നത്. പേര് കേട്ടിട്ട് നമുക്ക് നിസ്സാരക്കാരനെന്നൊക്കെ നമ്മൾ കരുതും. പക്ഷേ നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. പ്രകൃതിയിൽ ഇവയ്ക്ക് നൽകിയിട്ടുള്ള ആയുധവും കഴിവുകളൊക്കെ കേട്ടാല് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ഒരു കൊച്ചു ചെമ്മീനുകൾക്ക് ആ ഒരു പേര് ലഭിക്കാൻ തന്നെ ഒരു കാരണമുണ്ട് കേട്ടോ. ഇവയുടെ രണ്ട് മുൻകാലുകളിൽ വലതുവശത്തോ ഇടതുവശത്തോ ഉള്ള ഒരൊറ്റ വലിയ കാൽ സവിശേഷമായിട്ടുള്ള രീതിയിൽ മടക്കി ഒരു പിസ്റ്റൾ തോക്ക് പോലെ ഉപയോഗിക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഒരു പ്രത്യേക തരം പ്ലെയർ പോലുള്ള വലിയ നഖം അതിവേഗത്തില് അടച്ചു പിടിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ശബ്ദവും ശക്തിയൊക്കെ വളരെ വലുതാണ്. ലോകത്തിലെ ഏറ്റവും ശബ്ദമേറിയ ജീവികളിൽ ഒന്നാണ് ഈ ഒരു കുഞ്ഞൻ ചെമ്മീൻ എന്ന് തന്നെ പറയാം. മനുഷ്യന്റെ കർണപടങ്ങളെ പോലും തകർക്കാൻ പോകുന്നത്ര വലിയ ശബ്ദം, അതായത് ഏകദേശം 200 ഡെസിബൽ വരെ ഉയർന്ന ശബ്ദം പുറപ്പെടുവിക്കാൻ ഇവയ്ക്ക് സാധിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നൊന്നും അറിയില്ല, പക്ഷെങ്കിലും പറയപ്പെടുന്നത് അങ്ങനെയാണ്. ഇത് ജെറ്റ് വിമാനങ്ങൾ പറക്കുമ്പോഴുള്ള ശബ്ദത്തെക്കാൾ വളരെയധികം കൂടുതലാണ് എന്നാണ് പറയുന്നത്. ശബ്ദമുണ്ടാക്കുക മാത്രമല്ല ഇവ ചെയ്യുന്നത്, ഈ ഒരു തോക്ക് പോലുള്ള നഖം അതിവേഗത്തിൽ അടയ്ക്കുമ്പോൾ അതിൽ നിന്നും അതിശയിപ്പിക്കുന്ന ഒരു പ്രതിഭാസവും രൂപപ്പെടാറുണ്ട്. അതായത് വെള്ളത്തിലൂടെ കുതിച്ചു പായുന്ന ആ ഒരു ജലധാര ഒരു നിമിഷത്തേക്ക് അത് ശൂന്യമായ ഒരു കുമിളയെ സൃഷ്ടിക്കുകയും ആ ഒരു കുമിള പൊട്ടിത്തെറിക്കുമ്പോൾ സൂര്യന്റെ ഉപരിതലത്തോളം, അതായത് ഏകദേശം 4700 ഡിഗ്രി സെൽഷ്യസ് വരെ വിസ്മയകരമായിട്ടുള്ള ചൂട് അവിടെ രൂപപ്പെടുകയും ചെയ്യാറുണ്ട്. ഇത്രയും വലിയ ചൂടും ശബ്ദവും ഒക്കെ ഉപയോഗിച്ച് ഇരകളെ നിമിഷ നേരം കൊണ്ട് അബോധാവസ്ഥയിലാക്കുവാനും വേട്ടയാടാനും ഒക്കെ ഈ ഒരു കുഞ്ഞൻ പിസ്റ്റൽ ചെമ്മീനുകൾ വളരെ എളുപ്പത്തിൽ സാധിക്കാറുണ്ട് കേട്ടോ. കടലിന്റെ അടുത്തട്ടിലെ ഈ ഒരു കൊച്ചു ജീവിയുടെ വലിയ വിശേഷങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം ഉണ്ടാക്കുന്നു അല്ലേ. ഇനി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. വീണ്ടും കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് മടങ്ങിയെത്താം കേട്ടോ.

0: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
1: എന്ത് പറ്റി ജോൽസിനെ, എന്തെങ്കിലും കുഴപ്പം?
0: കുഴപ്പോ എടോ, സൗഭാഗ്യം, ലുലു ഡൽഹിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യ ഉത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
3: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി ഡ്രീം മോൾ കൊട്ടിയം.
4: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

യേഴ്സ് അങ്ങനെ അതിമനോഹരമായ മൂന്ന് പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് ഒപ്പമുള്ളത്. നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും കടലിലെ കൊച്ചു ജീവികളുടെയും ഒക്കെ അതിശയിപ്പിക്കുന്ന വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ പങ്കുവെച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ നമുക്ക് സയൻസിനെ പോലും അതിശയിപ്പിക്കുന്ന, ഞെട്ടിക്കുന്ന മറ്റൊരു ചെറിയ ജീവിയെ കുറിച്ച് അറിയാം. ടാർഡേഗ്രേഡ് എന്ന് വിളിക്കുന്ന, വാട്ടർ ബെയർ അഥവാ സീ പിഗ് എന്നൊക്കെ വിളിക്കുന്ന ഒരു ചെറിയൊരാളുണ്ട് കേട്ടോ. ആളത്ര വലിയ നിസ്സാരക്കാരനൊന്നുമല്ല. പ്രകൃതി ഇവയ്ക്ക് നൽകിയിട്ടുള്ള അതിജീവന ശേഷി കേട്ടാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. ഈ ഒരു കൊച്ചു ജീവികൾക്ക് ഭൂമിയിൽ ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അത് ശക്തമായിട്ടുള്ള തണുപ്പ്, അതായത് കേവല പൂജ്യത്തിനടുത്തുള്ള തണുപ്പ് മുതൽ തിളച്ചു മറിയുന്ന താപനില വരെ ഇവയ്ക്ക് പ്രശ്നമല്ല. അതേപോലെ തന്നെ റേഡിയേഷൻ, ബഹിരാകാശത്തെ ശൂന്യത എന്നിവയൊക്കെ വളരെ നിസ്സാരമായിട്ട് അതിജീവിക്കാൻ ഈ ഒരു കുഞ്ഞന്മാർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. ഇതിന്റെയൊക്കെ ഒടുവിലത്തെ ഉദാഹരണമാണ് ശാസ്ത്രജ്ഞന്മാരിൽ നടത്തിയിട്ടുള്ള ഒരു പരീക്ഷണം. ഏകദേശം 30 വർഷത്തോളം ഫ്രീസറിൽ ഐസായിട്ട് ഇരുന്നിട്ട് പോലും ഇവയെ പിന്നീട് ശാസ്ത്രജ്ഞന്മാർ ജീവനോടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു അതിജീവന ശേഷിക്ക് പിന്നിൽ ഇവയുടെ ശരീരത്തിൽ ഒരു പ്രത്യേകത അവസ്ഥയുണ്ട്. അതായത് കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവ ശരീരത്തിലെ വെള്ളമെല്ലാം വറ്റിച്ച് ഒരു പന്ത് പോലെ ചുരുണ്ട് ക്രിപ്റ്റോബയാസിസ് എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നീട് അനുകൂല സാഹചര്യം വരുമ്പോൾ ഇവ വീണ്ടും പഴയതുപോലെ ഉയർത്തെഴുന്നേൽക്കും. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ എന്തോരം അത്ഭുതകരമായിട്ടുള്ള സൃഷ്ടിയാണ് നമുക്ക് ചുറ്റിനുമുള്ളത്. നമ്മളിതൊക്കെ ശരിക്കും അറിയാതെ പോവുകയാണ് ചെയ്യപ്പെടുന്നത് അല്ലേ. പ്രകൃതി തന്നെ വലിയൊരു അത്ഭുതമാണ്. നമുക്കെപ്പോഴും പ്രകൃതിയെ പഠിക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിയാം ബ്രേക്കിന്.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
7: ഇത് 91.2 എന്റെ റേഡിയോ.
8: യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഐശ്വര്യയാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയല്ലേ. ഇനി നമുക്ക് ശാസ്ത്ര ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച, മരണത്തെ പോലും തോൽപ്പിച്ച മറ്റൊരു വിസ്മയത്തെ കൂടെ അറിഞ്ഞിരിക്കണ്ടേ. ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് അഥവാ മരണമില്ലാത്ത ജെല്ലി ഫിഷ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന്റെ ഒരു പേരൊന്നും കേട്ട് ഞെട്ടണ്ട. പ്രകൃതി ഇവയ്ക്ക് നൽകിയിട്ടുള്ള ഒരു കഴിവ് കേട്ട് മാത്രം നിങ്ങൾ നെട്ടിയാൽ മതി കേട്ടോ. ഈ ഒരു ജെല്ലി ഫിഷിന് അതിന്റെ കോശങ്ങളെ പഴയ ഒരു അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുപോയിട്ട് ജീവിതം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് വാർദ്ധക്യമോ പരിക്കുകളോ വല്ല പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ ഇവ മരണത്തിലേക്ക് പോകുന്നതിന് പകരം സ്വന്തം ശരീരത്തിലെ കോശങ്ങളെ തിരിച്ച് അതിന്റെ ഏറ്റവും ആദ്യത്തെ വളർച്ചാഘട്ടമായിട്ടുള്ള പോളിപ്പ് അവസ്ഥയിലേക്ക് മാറ്റുന്നു. ചുരുക്കി പറഞ്ഞാല് ഇവയ്ക്ക് വാർദ്ധക്യം മൂലം സ്വാഭാവിക മരണം എന്നൊന്നില്ല, ഇവയ്ക്ക് മരണമില്ല കേട്ടോ. പ്രകൃതിയുടെ ഈ ഒരു വിസ്മയവും കടലിലെ ഈ ഒരു അമരത്വത്തിന്റെ ഒക്കെ രഹസ്യം നമ്മൾ അറിയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ജെല്ലി ഫിഷ് മരിക്കുന്നത് എന്നത്. മരിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ആവാസവ്യവസ്ഥ ഒരുപാട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കടലിൽ വാഴുന്ന മറ്റു ജീവികൾക്ക് ബുദ്ധിമുട്ടാകാറുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ മരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പായിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആ ഒരു സംശയം നമുക്ക് തീർക്കാം. മരണമില്ലാത്ത ആ ഒരു ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിന്റെ മരണം വേട്ടയാടപ്പെടുക എന്നതാണ് ഏറ്റവും വലിയൊരു ഭീഷണി, ഇവ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത്. അതായത് കടലിലെ മറ്റു വലിയ മത്സ്യങ്ങളോ മറ്റു വേട്ടക്കാരോ ഒക്കെ ഈ ഒരു ജെല്ലി ഫിഷുകളെ ഭക്ഷണമാക്കുമ്പോൾ അവയ്ക്ക് അവയുടെ ജീവൻ നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ സമുദ്രത്തിലുണ്ടാകുന്ന കഠിനമായിട്ടുള്ള രോഗങ്ങൾ, വെള്ളത്തിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ പരിക്കുകൾ എന്നിവയൊക്കെ ഇവയുടെ ജീവൻ എടുക്കാൻ കാരണമാകാറുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി വാർദ്ധക്യത്തിലൂടെയുള്ള മരണം ഇവയ്ക്ക് നൽകിയിട്ടില്ലെങ്കിലും ഭക്ഷണമാക്കപ്പെടുകയോ മറ്റ് അപകടങ്ങളിൽ പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇവയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്നുള്ളൂ എന്ന് പറയാട്ടോ. ഇനി നമുക്ക് ഒക്ടോപസുകളെ കുറിച്ച് അറിയാം 3 പാട്ടുകൾക്ക് ശേഷം.

പ്രകൃതിയിലെ വിസ്മയങ്ങളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇനി സമുദ്രങ്ങളുടെയൊക്കെ അടിയിൽ കല്ലുകളിലൊക്കെ പതുങ്ങിയിരിക്കുന്ന അതിബുദ്ധിമാനായിട്ടുള്ള ഒക്ടോപസിനെ കുറിച്ച് നമുക്കറിയാലോ. ഈ ഒരു ഒക്ടോപസിന് 3 ഹൃദയങ്ങളും നീല നിറത്തിലുള്ള രക്തവും 9 തലച്ചോറുകളുമാണുള്ളത്. അത് മാത്രമല്ല, മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ നിറം മാറുവാനും RNA മാറ്റി എഴുതുവാനും ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ പ്രകൃതിയുടെ ഈ അതിശയിപ്പിക്കുന്ന രഹസ്യം എത്രമാത്രം വിസ്മയകരമാണല്ലേ. ഒക്ടോപസിന്റെ ആ 3 ഹൃദയങ്ങളിൽ ഒന്ന് ശരീരത്തിലൂടെ രക്തം പമ്പ് ചെയ്യപ്പെടുമ്പോൾ മറ്റു 2 ഹൃദയങ്ങൾ ഇവയുടെ ഗില്ലിലേക്ക് രക്തം എത്തിക്കാനാണ് പ്രവർത്തിക്കുന്നത്. അതേപോലെ ഇവയുടെ നീല നിറത്തിലുള്ള രക്തത്തിന് കാരണം അതിലടങ്ങിയിട്ടുള്ള ഹൈമോസയാനിൻ എന്ന ഘടകമാണ്. ആഴക്കടലിലെ കുറഞ്ഞ ഓക്സിജൻ തോതിലും അടുത്ത തണുപ്പിലും ജീവിക്കാൻ ഇവയെ സഹായിക്കുന്നത് ഈ ഒരു നീല രക്തമാണ്. ഇനി ഇതിന്റെ 9 തലച്ചോറുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാല്, ഇതിലൊരു പ്രധാന തലച്ചോറ് ശരീരത്തെയും ചിന്തകളെയും നിയന്ത്രിക്കുമ്പോൾ ബാക്കി 8 ചെറിയ തലച്ചോറുകൾ ഇവയുടെ 8 കൈകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കൈക്കും സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുവാനും കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ സാധിക്കും. അതായത് ഒക്ടോപസിന്റെ തലച്ചോറിനോട് ചോദിക്കാതെ തന്നെ ഇതിന്റെ കൈകൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും കഴിവുണ്ട്. അതുകൊണ്ടും തീർന്നില്ല ഇവയുടെ വിശേഷം. വെള്ളത്തിനടിയിലെ ഏറ്റവും ചെറിയ മാന്ത്രികനാണ് ഈ ഒരു ഒക്ടോപസ്. ശരീരത്തിലെ അവിശ്വസനീയമായിട്ടുള്ള വഴക്കമുള്ള ശരീരം കാരണം ഒരു ചെറിയ നാണയത്തിന് പോലും പോകാൻ കഴിയുന്ന അത്രയും ചെറിയ ദ്വാരത്തിലൂടെ പോലും ഇവയ്ക്ക് നിമിഷ നേരം കൊണ്ട് ഊഴ്ന്നിറങ്ങി രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ സ്വന്തം ശരീരത്തിലെ കോശങ്ങൾ ഉപയോഗിച്ച് ചുറ്റിനുമുള്ള പാറകളുടെയോ പവിഴപ്പുറ്റുകളുടെയൊക്കെ നിറവും രൂപവുമൊക്കെ പെട്ടെന്ന് മിനിറ്റുകൾക്കകം തന്നെ മാറ്റിമറിച്ച് ശത്രുക്കളുടെ കണ്ണുകളിൽ നിന്നും രക്ഷിക്കാനും ശത്രുക്കളുടെ കണ്ണിൽ നിന്നും ഒളിച്ചിരിക്കുവാനും ഈ ഒരു മിടുക്കന്മാർക്ക് കഴിയുന്നു എന്ന് പറയാം. പ്രകൃതിയുടെ എത്രമാത്രം വിസ്മയകരമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് ഈ ഒരു ഒക്ടോപസ് അല്ലേ. നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സമയവും അതിന്റെ കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരുപാട് പാട്ടുകളുടെ ലോകത്തിലേക്ക് വീണ്ടും ചൂടെടുത്ത് വെക്കാം. കാതോർത്തുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ.

പെയ്യുന്ന മഴയുടെ ശബ്ദം, ജനൽച്ചില്ലകളിൽ ആഞ്ഞടിക്കുന്ന കാറ്റിന്റെ കുളിർമ, അവന്റെ കൈകളിലെ ചൂടുള്ള ചായക്കപ്പിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു, എത്ര പെട്ടെന്നാണ് ഈ മഴയെല്ലാം മാറി മറിയുന്നത് അല്ലേ? അവൻ അവളുടെ തോളിലേക്ക് ഒരു തോർത്ത് പുതപ്പിച്ചു കൊടുത്തുകൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, ചില മഴകളൊക്കെ അങ്ങനെയാ, മുൻകൂട്ടി പറയാതെ കടന്നു വന്ന് മനസ്സിലെ സകല ചൂടും കവർന്നെടുത്ത് ഒരു കുളിരായി പെയ്യും. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുപോലെ. അവളുടെ ചുണ്ടുകളിൽ നാണത്തിൻ്റെ ചെറിയൊരു ചിരി വിടർന്നു. ആ മഴയുടെ താളത്തിൽ അവരുടെ ഹൃദയങ്ങൾ ഒന്നായി മാറി. അവരുടെ പ്രണയത്തിൻ്റെ സാക്ഷിയായി നമുക്ക് മഴയുടെ മൂന്ന് പാട്ടുകൾ കേട്ടിട്ട് മടങ്ങിയെത്താം.

എപ്പോഴും എവിടെയും കൂട്ടായി. 8 റേഡിയോ 91.2.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ. തകർപ്പൻ ഓഫറുകളോടെ
1: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
2: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. സംസ്ഥാനത്ത് തീവ്ര മഴ തുടരും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നും കനത്തതോ അത്യന്തം കനത്തതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ്. പ്രളയ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ദിവസങ്ങളായി സംസ്ഥാനത്ത് തുടരുന്ന തീവ്ര മഴയ്ക്ക് നാളെയോടെ താൽക്കാലിക ശമനമുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനം. സംസ്ഥാനത്തുണ്ടായ അതിതീവ്ര മഴയിൽ KSEB വൈദ്യുത വിതരണ ശൃംഖലയ്ക്ക് ഏകദേശം 25.43 കോടി രൂപയുടെ നഷ്ടം. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 4 വരെയുള്ള കണക്കനുസരിച്ച് 2,892 ട്രാൻസ്ഫോമറുകളെ മഴക്കെടുതി ബാധിച്ചു. 656,770 ഉപയോക്താക്കൾക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. 349 ഹൈടെൻഷൻ പോസ്റ്റുകളും 2,599 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. 248 ഇടങ്ങളിൽ ഹൈടെൻഷൻ ലൈനും 7,212 ഇടങ്ങളിൽ ലോ ടെൻഷൻ ലൈനും പൊട്ടിവീണു. 233 ട്രാൻസ്ഫോമറുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വൈദ്യുതി തകരാറുകൾ പരിഹരിക്കാനുള്ള ഊർജിത ശ്രമം സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്നതായും തകരാറിലായ കണക്ഷനുകളിൽ 92% പുനഃസ്ഥാപിച്ചതായും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്നും നാളെയും മറ്റന്നാളും ഈ മാസം 10 നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ ഓൺലൈൻ OMR പരീക്ഷകളും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവച്ചതായി PSC അറിയിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വനം വന്യജീവി വകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയുടെ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്നും നാളെയും മറ്റന്നാളുമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവച്ചതായി PSC അറിയിച്ചു. MG സർവകലാശാല ഇന്നു മുതൽ 7 നടത്താനിരുന്ന എല്ലാ തിയറി പ്രാക്ടിക്കൽ പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRD കമ്മ്യൂണിറ്റി, എന്റെ റേഡിയോ 91.2.

കാലത്ത് ആർ തലച്ച് പെയ്യുന്ന മഴയിലേക്ക് നോക്കി അവൻ ഏറെ നേരമായി ആ കസാരയിൽ ഇരിക്കുകയാണ്. ജനാലക്കരികിലൂടെ അകത്തേക്ക് അടിച്ചു കയറുന്ന തണുത്ത കാറ്റ് അവന്റെ മുഖത്തേക്ക് വീശിയടിച്ചു. എങ്കിലും ആ ഇരിപ്പിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ടേബിളിൽ ആവി പറക്കുന്ന കട്ടൻ ചായ തണുത്തുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അരികിലിരിക്കുന്ന ഡയറിയുടെ താളുകൾ കാറ്റിൽ സ്വയം അറിയുന്നുണ്ട്. ആ ഒരു മഴയത്ത് ആരെയും കാത്തിരിക്കുവാനോ ആരോടെങ്കിലും വിശേഷങ്ങൾ പങ്കുവെക്കുവാനോ ആരുമില്ല. എങ്കിലും ആ നിശബ്ദയ്ക്ക് വല്ലാത്തൊരു ഭംഗിയുണ്ട്. ലോകം മുഴുവൻ ഒച്ചയും ബഹളവുമായി ഒതുങ്ങുമ്പോൾ തനിക്ക് ചുറ്റുമുള്ള ആ ഏകാന്തതയെ അവൻ പ്രണയിക്കുകയായിരുന്നു. ആരും കാണാതെ ആരും കേൾക്കാതെ സ്വന്തം ചിന്തകളോടൊപ്പം മാത്രം ഒഴുകി നടക്കുന്ന ആ ഒരു ഏകാന്തത

ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 മണിക്ക് വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പത്തനംതിട്ടയിൽ. റാന്നി, കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. സമ്മേളനം 2 മണിക്ക് പുനരാരംഭിക്കും. 12 മണിക്ക് പുനരാരംഭിച്ച രാജ്യസഭാ നടപടികൾ കുറച്ചുനേരം തുടർന്നെങ്കിലും ബഹളം രൂക്ഷമായതോടെ നിർത്തിവച്ചു. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയിലുണ്ട്. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭ

0: തൃണമൂൽ വിമതർ രൂപീകരിച്ച നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ എംപിമാരും യോഗത്തിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പിഎസ്സി ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ ഒഎംആർ പരീക്ഷകൾ മാറ്റിവച്ചു. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നടത്താനിരുന്ന കായികക്ഷമതാ പരീക്ഷ മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 13,000-ൽ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി ആറന്മുളയിലെത്തി. അല്പസമയത്തിനകം ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തി മുഖ്യമന്ത്രി വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കും. കോഴഞ്ചേരിയിൽ നടക്കുന്ന അവലോകന യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മന്ത്രി വിഷ്ണുനാഥും അദ്ദേഹത്തോടൊപ്പമുണ്ട്. കോന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ജില്ലയിൽ റാന്നികോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. വെള്ളം കയറിയെത്തുന്ന സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറേണ്ടതായുണ്ട്. എന്നാൽ ചിലർ വെള്ളം ഒഴിഞ്ഞുപോകുമെന്ന ധാരണയിൽ വീടുകൾ ഒഴിയാൻ കൂട്ടാക്കാത്തത് രക്ഷാപ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് ജില്ലയിൽ 100-ലധികം ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പമ്പാ നദിയിൽ ജലനിരപ്പ് ചെറിയ അളവിലാണെങ്കിലും കുറഞ്ഞിട്ടുണ്ട്.
0: ആലപ്പുഴ ജില്ലയിൽ മഴക്കെടുതി മാറ്റമില്ലാതെ തുടരുന്നു. ചെങ്ങന്നൂരിലാണ് വെള്ളപ്പൊക്ക ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ ഒരാൾ മരിച്ചു. തീരദേശങ്ങളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: തിരുവനന്തപുരവും പാണ്ടനാടും പ്രളയ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രണ്ട് പഞ്ചായത്തുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വരെ വെള്ളം കയറി. ജില്ലയിൽ 41 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. 1986 പേരെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. തോട്ടപ്പള്ളി സ്പില്ല് വഴിയും തണ്ണീർബക്കം ബണ്ട് വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു.
0: കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ചിലയിടങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: ജില്ലയിൽ MC റോഡിൽ ചിലയിടങ്ങളിലും കോടിമത, കുര്യൻ, ഉതുപ്പ് റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. എന്നാൽ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ചിലയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രണ്ടിടങ്ങളിലായി രണ്ടുപേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 3,714 പേരെ മാറ്റിപ്പാർപ്പിച്ചു.
0: ശക്തമായ മഴയിലും കാറ്റിലും കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രത്യേക സംഘത്തിന്റെ സന്ദർശനം ആരംഭിച്ചു. കാസർഗോഡിന്റെ തീരദേശ മേഖലയെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: കൃഷി, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത്, വൈദ്യുതി തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നത്. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ തയ്യേനിയിലും പരിസര പ്രദേശങ്ങളിലും കലക്ടർ നിയോഗിച്ച 10-അംഗ വിദഗ്ധ സമിതി പരിശോധന നടത്തി. മാവിലാക്കടപ്പുറം, വലിയ പറമ്പ് തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും കടലേറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പുലിമുട്ട് മുതൽ തെക്കോട്ട് 2 കിലോമീറ്ററോളം നീളത്തിൽ 20 മീറ്ററോളം കരയും 20-ലേറെ തെങ്ങുകളും കടലെടുത്തു.
0: കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മണത്തണ കാഞ്ഞിരപ്പുഴ സ്വദേശി VP ഹനീഫയുടെ മൃതദേഹം കണ്ടെടുത്തു. തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R രാജേഷിനായുള്ള തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീൻതുള്ളിയിൽ നിന്നാണ് രാജേഷിനെ കാണാതായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDS സംയുക്തമായി സമഗ്ര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെയും മറ്റന്നാളും

0: മായി കണ്ണൂർ ഇരിട്ടിയിലാണ് പരിപാടി. വി ബി ജിറാംജി നിയമം, ഭാരതീയ ന്യായ സംഹിത എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കും. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് വാഹനം ഡി എം കെ പ്രവർത്തകർ തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കാവേരി വിഷയത്തിലെ ഡി എം കെ പ്രതിഷേധത്തിനിടെയായിരുന്നു ഉദയനിധിയുടെ ദ്വയാർത്ഥ പ്രയോഗം. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കമായി. ദക്ഷിണ കൊറിയയിലെ അസാനിൽ ഈ മാസം 9 വരെയാണ് മത്സരം. വനിതാ സിംഗിൾസിൽ തായ്പേ ഓപ്പൺ ജേതാവ് തൻവി ശർമ്മയും പുരുഷ സിംഗിൾസിൽ മുൻ ലോക 1 നമ്പർ താരം കിഡംബി ശ്രീകാന്തുമാണ് ഇന്ത്യയെ നയിക്കുന്നത്. വിശ്രമത്തിലായതിനാൽ പി വി സിന്ധുവും പരുക്കുമൂലം സ്വാത്തിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവും ടൂർണമെന്റിൽ കളിക്കുന്നില്ല. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പച്ചമലയാളം കോഴ്സിലേക്ക് ഈ മാസം 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കുമാണ് അവസരം. ഒരു വർഷത്തെ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ 17 വയസ്സ് പൂർത്തിയായിരിക്കണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം തുടങ്ങി. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ദർശനം. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയുമാണ് വെർച്വൽ ക്യൂ ദർശന സൌകര്യം ലഭിക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 115 പോയിന്റ് ഇടിഞ്ഞ് 78,521, നിഫ്റ്റി 239 പോയിന്റ് നഷ്ടത്തിൽ 24,535 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ താഴ്ന്ന് 1,05,600 രൂപയും ഗ്രാമിന് 13,200 രൂപയുമാണ് ഇന്നത്തെ വില. കാസർകോട് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന ഉടമസ്ഥരില്ലാത്ത 484 വാഹനങ്ങൾ പൊതു ഇ ലേലം ചെയ്യുന്നു. വാഹനങ്ങളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആവശ്യമായ രേഖകൾ സഹിതം സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സി പി നാരായണൻ നമ്പ്യാർ നിര്യാതനായി. 97 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പയ്യാമ്പലത്ത് നടക്കും. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ചർച്ചകൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകളും നടക്കുന്നില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് നിലവിൽ നടക്കുന്നതെന്നാണ് ഇറാന്റെ പക്ഷം. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചു. ഇതിനെ തുടർന്ന് സംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 തുറന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധം മൂലം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തടസ്സപ്പെട്ടു. 2 വീണ്ടും ചേരും. സുപ്രധാന നിയമനിർമ്മാണ ബില്ലുകൾ പരിഗണനയിൽ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ടയിൽ. റാന്നി, കോന്നി മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് നേരിയ ശമനം. തിരുവല്ലയും ആറന്മുളയും ഇപ്പോഴും വെള്ളത്തിൽ. കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തുടരുന്നു. ജില്ലയിലെ 114 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേർ. അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
2: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
4: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
6: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
5: കുഴപ്പോ? എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
4: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം. ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
7: സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
4: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. പാർലമെന്റ് ജനാധിപത്യത്തിന്റെ പരമോന്നത വേദിയാണെന്നും ചർച്ചകൾക്കും സംവാദങ്ങൾക്കുമായി സഭയെ ഉപയോഗിക്കണമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചു.
1: ചർച്ചാ സംവാദ് ജാ 140 കോടി ലോകോ അപേക്ഷ ആകാംക്ഷ നാരേബാജി മഞ്ച് നീ ലോക്തന്ത്ര കാ സർവോച്ച മഞ്ച് ഹോനേ കാരണം ഹം സബ്ക്ക് ജിമ്മേദാരി ബൻ ജാതി ഹൈ കി ഹം സദൻ മേ ചർച്ച കരേ സംവാദ് കരേ അസമതി വ്യക്ത കരേ ലേക്കിൻ സദൻ ചർച്ചാഓ കേ ലിയേ.
0: പ്രതിപക്ഷം ബഹളം തുടർന്ന സാഹചര്യത്തിൽ ലോക്സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ സഭ നിർത്തിവെക്കുകയായിരുന്നു. എൻഡിഎ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, എസ് ജയശങ്കർ, എൻഡിഎ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് സമ്മേളനത്തിൽ സഖ്യത്തിന്റെ ഐക്യം പൂർണ്ണതോതിൽ പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് എല്ലാ ചൊവ്വാഴ്ചയും എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നത്. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഞ്ഞജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴയുടെ പശ്ചാത്തലത്തിൽ 10 ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. പിഎസ്സി ഇന്നത്തെയും 5, 6, 10 തീയതികളിലെയും ഓൺലൈൻ ഒഎംആർ പരീക്ഷകൾ മാറ്റിവച്ചു. സംസ്ഥാനത്താകെ 13,000-ത്തിലേറെ പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. മഴക്കെടുതികളിൽ 16 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. മഴ തുടരുന്ന ഇടങ്ങളിൽ വിവിധ നദികളിലെയും അണക്കെട്ടുകളിലെയും ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളായ ആറന്മുള, റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കോഴഞ്ചേരിയിലെത്തി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കോഴഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നുണ്ടെങ്കിലും റാന്നി, കോന്നി പ്രദേശങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് വിട്ടൊഴിഞ്ഞിട്ടില്ല. കോട്ടയം ജില്ലയിൽ രാത്രിയിൽ മഴയ്ക്ക് ശമനമുണ്ടായിരുന്നെങ്കിലും രാവിലെ മുതൽ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. എം സി റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുകര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ വെള്ളം കയറിയ നിലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല, അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. പമ്പ, അച്ചൻകോവിൽ, മണിമല നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉസ്ബെക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബക്തിയാർ സൈദോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ഉഭയകക്ഷി ബന്ധം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിലേക്ക് വ്യാപിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Deeply appreciate that the government and people of Uzbekistan have taken a strong stand on combating terrorism in all its forms and manifestations. You have your own challenges and your own experiences, but we know that both of us have shown zero tolerance towards sanctuaries and towards cross border.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: തമിഴ്നാട്ടിൽ വിവാദ പരാമർശം നടത്തിയതിന് പ്രതിപക്ഷ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ പോലീസ് കസ്റ്റഡിയിൽ. കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട DMK പ്രതിഷേധത്തിനിടെ ഇന്നലെയാണ് വിവാദ പ്രസംഗം നടന്നത്. സ്ത്രീകളെ അപമാനിക്കുന്ന പരാമർശമാണിതെന്ന് ചൂണ്ടിക്കാട്ടി തഞ്ചാവൂർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിൽ DMK പ്രവർത്തകർ വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2nd BRICS അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗവും ആസ്തി വീണ്ടെടുക്കൽ സംബന്ധിച്ചുള്ള വിദഗ്ധ സമിതി യോഗവും ഇന്നും നാളെയുമായി ഹൈദരാബാദിൽ നടക്കും. അതിർത്തി കടന്നുള്ള അഴിമതി തടയൽ, ഭരണ നിർവഹണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ഇന്നു മുതൽ വെർച്വൽ ക്യൂ വഴി ദർശനം. പരീക്ഷണാടിസ്ഥാനത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് നിലവിൽ ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ 300 പേർക്ക് ദർശനം നടത്താം. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരുടെ പ്രവേശനം എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ 300 ഭക്തർക്ക് ഓൺലൈൻ വഴി ദർശനം നടത്താം. ഇതിലൂടെ പ്രതിദിനം 2400 ഭക്തർക്ക് ദർശന സൌകര്യം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തർക്കായി കൂടുതൽ സുഗമവും ക്രമബദ്ധവുമായ ദർശനാനുഭവം ഒരുക്കുന്നതിനുമാണ് വെർച്വൽ ക്യൂ സംവിധാനം ലക്ഷ്യമിടുന്നത്. ഭക്തർക്ക് തങ്ങൾക്ക് സൌകര്യപ്രദമായ സമയം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് ദർശനം ബുക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത്.
0: മേഘാലയയിലും അരുണാചൽ പ്രദേശിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസമിന്റെ അതിർത്തി മേഖലയിലും മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ പ്രളയം നാശം വിതച്ച ജില്ലകളിൽ സ്ഥിതി മെച്ചപ്പെട്ടതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങാൻ ആരംഭിച്ചു. ഇന്നലെ 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 87. പ്രധാന നദികളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ പ്രളയശേഷം ഒഡീഷ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. ഹിരാക്കുട്ട് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ അടച്ചു. പ്രളയജലം ഇറങ്ങിയതോടെ പല ജില്ലകളിലും സ്കൂളുകൾ തുറന്നിട്ടുണ്ട്. പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച ബലേശ്വർ, ഭദ്രക്, ജാജ്പൂർ ജില്ലകളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതായും ട്രംപ് പറഞ്ഞു. എന്നാൽ അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ഇറാൻ നിഷേധിച്ചു. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. തായ്പേ ഓപ്പൺ ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ തൻവി ശർമ്മയിലാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് ഉൾപ്പെടെ മത്സരത്തിനിറങ്ങും. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 9 വരെയാണ് ടൂർണമെന്റ്. അരുണാചൽ പ്രദേശിലെ ഗ്ലോ തടാകത്തെ ഇന്ത്യയിലെ 101-ാമത് റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ചു. കിഴക്കൻ ഹിമാലയത്തിലെ ശുദ്ധജല തടാകമായ ഗ്ലോ കംലാങ് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ട ജില്ലയിൽ എത്തി. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഡിഎംകെ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്ത് തമിഴ്നാട് പോലീസ്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 2-ാമത് അഴിമതി വിരുദ്ധ പ്രവർത്തക സമിതി യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കം. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാന് ഒരവസരം കൂടി നൽകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് ഇറാൻ. കൊറിയൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ദൈവമേ, തങ്കപ്പച്ചേട്ടൻ തോർത്തും തോളയിലിട്ടോണ്ട് പോകുന്ന പോക്ക് കണ്ടോ?
1: എവിടെ പോവാന്ന് മനസ്സിലായോ?
0: അത് പിന്നെ എനിക്കറിഞ്ഞുകൂടായോ? ഇന്ന് കാളച്ചോണ്ടുള്ള ദിവസം ഇല്ലയോ?
1: അതെ, ചന്തയുള്ള ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് തോർത്തെടുത്ത് തോളയിലിട്ടോണ്ട് അങ്ങ് ഇറങ്ങും.
0: എന്റെ സംശയം അതല്ല. അവിടെ ചെന്ന് നിന്നാൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുവോ?
1: തനിക്കെന്താ, ആരെന്തോ കൊടുത്താലും പുള്ളിക്കാരൻ വാങ്ങത്തില്ല. ചന്തയിൽ കൊണ്ടുവരുന്ന പശുക്കളെയും ആടുകളെയും ഒക്കെ നോക്കി നിന്നിട്ട് ഒരു 12-12.5 ആകുമ്പോ പുള്ളിക്കാരൻ തിരിച്ചു പോരും.
0: മനസ്സിനൊരു സന്തോഷം.
1: അതെ, ഒരു കാലത്ത് ഈ നാട്ടിൽ ആർക്കേലും പശുവിനെയോ ആടിനെയോ വല്ലതും വേണമെങ്കിൽ തങ്കപ്പൻ ചേട്ടനെ പോയി കണ്ടാ മതി എന്ന് വിചാരിച്ച് അമിതമായി കമ്മീഷൻ കാശൊന്നും പുള്ളിക്കാരും മേടിക്കത്തില്ല. വാങ്ങുന്നവനും വിൽക്കുന്നവനും എന്തു കൊടുത്താലും അത് സന്തോഷത്തോടെ വാങ്ങും.
0: അതുകൊണ്ട് എന്താ, മക്കളെല്ലാം പഠിച്ച ഉദ്യോഗസ്ഥന്മാരായില്ലയോ?
1: അതെ, പുള്ളിക്കാരൻ ഇങ്ങനെ മാസാമാസം ചന്തയിൽ പോകരുന്ന് പിള്ളേരൊക്കെ വിലക്കിയതാ, നടന്നില്ല.
0: അവരാ ഉത്തമരായ മക്കള്. വേറെ ചില മക്കളായിരുന്നെങ്കിൽ അച്ഛൻ കന്നുകാലി കച്ചവടക്കാരനാണെന്ന് പറയത്തേ ഇല്ല.
1: വെറും പശുവിനെ കച്ചവടക്കാരൻ മാത്രമല്ല, അത്യാവശ്യം പശു ചികിത്സ ഉണ്ടായിരുന്നു, അതിനൊന്നും കാശും മേടിക്കത്തില്ല.
0: പശുക്കളെ ഒക്കെ ലക്ഷണം നോക്കി കാര്യം പറയുന്ന ആളാണെന്ന് ചിലരൊക്കെ ഇവിടെ വന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: 28-ാം ദിവസമേ പുല്ല് പറിച്ച് അയലത്തെ പശുക്കൾക്കും കൊണ്ടിട്ട് കൊടുക്കും. ഇത്തരത്തിലുള്ള മനുഷ്യരെ ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടുവോ?
0: സാധാരണക്കാരനായിട്ടും തനി നാട്ടും പുറത്തുകാരനായിട്ടും ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം.
1: എടാ, നിനക്കിപ്പോ ലോഡടിയാണോ പണി?
2: ലോഡടിയോ? എനിക്കോ? അമ്മാവിന് കാഴ്ചക്കറുണ്ട് കേട്ടോ, ഞാനായിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും ലോഡടിക്കുകയും പോകുന്നത്.
0: ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല. നിന്നെ കണ്ടാൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായോ?
2: അമ്മാവി, ഞാൻ എന്തോ ലോഡടിച്ചു പോകുന്നാ നിങ്ങൾ ഈ പറയുന്നേ. വീട്ടിലേക്ക് അരി കൊണ്ടുവന്നത് പോലും കടയിൽ നിൽക്കുന്ന ഷൺമുഖനാ.
1: അരിയും പിണ്ണാക്കിയും ലോഡടിച്ച കാര്യമല്ല പറഞ്ഞത്. കാഞ്ചിരമൂട്ടിലെ സുകുമാരനെ ബൈക്കിന്റെ പുറകെ ഇരുത്തി പല പ്രാവശ്യം നീ ട്രിപ്പ് അടിച്ചത് ഞങ്ങള് കണ്ടല്ലോ.
2: അക്കാര്യാണോ നിങ്ങൾ ഈ പറയുന്നേ?
0: അയ്യോ, എന്താ അത് ലോഡല്ലയോ?
2: അമ്മാവി, അക്കാര്യം വെളിയിൽ പറയാനൊക്കത്തില്ല, നാണക്കേടാ.
1: എന്താടാ?
2: സുകുമാരൻ ചേട്ടന്റെ അണപ്പല്ലിന് രണ്ടും വേദനയാ.
0: അതിന് നിന്റെ ബൈക്കിന്റെ പുറകിൽ ഇരുന്നാ പല്ലുവേദന മാറുവോ?
2: അമ്മാവി, അങ്ങേര് മൂലം വേദന അനുഭവിച്ചത് ഞാനാ. ആദ്യം ടൗണിലുള്ള ഒരു ദന്താശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ റൂട്ട് കനാൽ നടത്തണം, 8,000 രൂപ ആകുമെന്ന് പറഞ്ഞു.
1: അത് കേട്ടപ്പോ തന്നെ സുമാരൻ ഞെട്ടിക്കാണും.
2: ആലോചിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് വേറൊരു ദന്തിസ്റ്റിന്റെ അടുക്ക കൊണ്ടുപോയി. അവിടെ 8,500 ചോദിച്ചത്.
0: പിന്നെ തിരിച്ച് ആദ്യം കാണിച്ച സ്ഥലത്ത് തന്നെ വന്നോ?
2: ഇല്ല, പിറ്റേ ദിവസം കിഴക്കേക്കരയുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവര് 7,000 രൂപ പറഞ്ഞു.
0: അവിടെ ചെയ്യിച്ചോ?
2: അവിടെ ചെയ്യിക്കാന്നും പോകാൻ എന്നെ വിളിച്ചത്. എന്റെ ബൈക്ക് വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഞാൻ പോയില്ല.
0: ഓട്ടോ വിളിച്ചങ്ങ് പോട്ടെ.
2: അമ്മാവിക്ക് എന്താ, ഓട്ടോ ഒന്നും വിളിച്ചില്ല. ആരാണ്ട് പിള്ളേരുടെ ബൈക്ക് വന്നപ്പോ അവിടെ കൈ അണിച്ച് കീർത്തി അവരുടെ കൂടെ കയറി അങ്ങ് പോയി.
0: അണപ്പല്ല് വേദനിച്ചാലും വേണ്ടല്ലേ, ഓട്ടോ കൂലി കൊടുക്കണ്ടല്ലോ.
2: അമ്മാവി, ആ ബൈക്ക് ഒരു കട്ടറിൽ വീണ്. സുകുമാരൻ ചേട്ടന്റെ മുൻപല്ല് പകുതി അങ്ങ് ഒടിഞ്ഞു പോയി. ഓടിച്ച തിറക്കന്റെ മുട്ടും പൊട്ടി. അവനാണേ ലൈസൻസും ഇല്ല, വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല.
0: മുട്ട അവിടെ നിക്കട്ടെ, പല്ലിന്റെ കാര്യം പറ.
2: ഇന്നലെ ഭാര്യയായിട്ട് ആശുപത്രി പോരാട്ട് അറിഞ്ഞ്. ഞാൻ വിളിച്ചൊന്നുമില്ല, വിളിച്ചാ പിന്നെ എനിക്ക് ഗുരുവാകും.
1: അപ്പൊ ഇനി കാശ് കൂടുവല്ലോ. മുറിഞ്ഞ പല്ല് മാറ്റി വേറെ വെക്കുകയും വേണം, അണപ്പല്ല് ശരിയാക്കുകയും വേണം.
0: മുറിഞ്ഞ പല്ലിന്റെ കഷണം സുകുമാരൻ നോക്കിയെടുത്ത് ഫെവിക്കോള് വെച്ചൊട്ടിച്ച് അവിടെ വെക്കും.
1: പലതരം കൊതിയ അർട്ടീസുമാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സാധനത്തെ ഞാൻ കണ്ടിട്ടില്ല.
0: ഈ സുമാറിന്റെ മക്കളൊക്കെ വിദേശത്തല്ലയോ? അവര് കാശൊന്നും വായിക്കത്തില്ലയോ?
2: കാശിനൊന്നും ഒരു കുഴപ്പമില്ല അമ്മാവി, പക്ഷേ ചെലവാക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാ.
0: ചെലവാക്കണ്ട, കൂട്ടി വെക്കട്ടെ. ചാവുമ്പോ ഈ നോട്ടെല്ലാം കൂടെ കടിച്ചു പിടിപ്പിച്ചോണ്ട് വേണം ദഹിപ്പിക്കാന്.
1: ഈ സുകുമാരന്റെ അച്ഛനും വിദേശ സ്വഭാവക്കാരനായിരുന്നു. ഒരിക്കലും ബസ് കയറത്തില്ല, പരമാവധി നടന്നേ പോകത്തുള്ളായിരുന്നു. ആ പാരമ്പര്യ ഗുണമായത്.
0: കാശിനോട് ആർത്തിയുള്ളവൻ കാശിക്ക് പോയാൽ ഈശ അഴിക്കില്ല.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

0: മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ കി ജിന്ദഗി തേരി സുൽഫോ കി നർമ ഛാവ മേ ഗുസർനേ പാതി തോ ശാദാബ് ഹോ ഭി സക്തി തി. യേ രഞ്ജോ ഗം കി സിയാഹി ജോ ദിൽ പേ ഛായി ഹൈ തേരി നസർ കി ശുആവ മേ ഖോ ഭി സക്തി തി. മഗർ യേ ഹോ നാ സകാ, മഗർ യേ ഹോ നാ സകാ ഔർ അബ് യേ ആലം ഹൈ കി തൂ നഹീ തേരാ ഗം തേരി ജുസ്തജൂ ഭി നഹീ. ഗുസർ രഹി ഹൈ കുഛ ഇസ് തരഹ ജിന്ദഗി ജൈസേ ഇസേ കിസി കേ സഹാരേ കി ആർസൂ ഭി നഹീ. ന കോയി രാഹ് ന മൻസിൽ ന റോഷനി കാ സുരാഗ്, ഭടക് രഹി ഹൈ അന്ധേരോ മേ ജിന്ദഗി മേരി, ഇൻഹീ അന്ധേരോ മേ രഹ ജാഊംഗാ കഭി ഖോകർ. മേ ജാൻതാ ഹൂം മേരി ഹം നഫസ്, മഗർ യൂഹീ കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ.

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആഡ് സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
4: എന്ത് പറ്റി ജോൾസിനെ? എന്തെങ്കിലും കുഴപ്പം?
3: കുഴപ്പോ എടോ, സൗഭാഗ്യം. ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
2: ഓണം ആഘോഷമാക്കാൻ

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഇയാളിപ്പോ എവിടെയാണെങ്കിലും ഉടൻ വരാൻ പറയാ.
3: എന്ത് പറ്റി ജോൽസിനെ? എന്തെങ്കിലും കുഴപ്പം?
2: കുഴപ്പോ, എടോ സൗഭാഗ്യം, ലുലു ഡെയിലിയിലെ ഓണം സ്പെഷ്യൽ സൗഭാഗ്യോത്സവം നടക്കല്ലേ, പോയി ഷോപ്പ് ചെയ്യാൻ പറയാ.
0: ഓണം ആഘോഷമാക്കാൻ ലുലു സൗഭാഗ്യോത്സവം ഷോപ്പ് ചെയ്യൂ തകർപ്പൻ ഓഫറുകളോടെ.
4: ബമ്പർ സമാനമായി 20 കിയ സീറോസ് കാറുകൾ, ഒപ്പം ഗോൾഡ് കോയിൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രീ ട്രോളി തുടങ്ങി ദിവസവും ഒട്ടനവധി ഉറപ്പായ സമ്മാനങ്ങളും. ഓഫർ ഓഗസ്റ്റ് 31 വരെ.
0: ലുലു ഡെയിലി, ഡ്രീം മോൾ, കൊട്ടിയം.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി റേഡിയോ 91.2.

മക്കളിൽ നന്മ വിതറിയ 9 വർഷം. വിശപ്പില്ലാത്തൊരു നാട് എന്ന സ്വപ്നവുമായി നാം ചേർന്ന് നടന്ന 9 വർഷങ്ങൾ. എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയും പ്രിയപ്പെട്ട ശ്രോതാക്കളും ചേർന്നൊരുക്കുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ വിതരണോദ്ഘാടനം 8 ഓഗസ്റ്റ് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട MP ശ്രീമതി ജെബി മേത്തർ എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നിർവഹിക്കുന്നു. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും. നന്മയുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശപ്പ് ദൈവികമാണ്. വിശപ്പകറ്റൽ വലിയൊരു പ്രാർത്ഥനയും.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു. സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

കാടുവിറകിൽ പക്ഷി പറയും ഭൂമിയിൽ അടിപൊളി കൊടുങ്ങുമെന്ന് നടന്നു കൊടുക്കും.

വൈകുന്നേരത്തെ ആ തിരക്കിനിടയിൽ ഒരു നിമിഷം ഓഫീസിലെ ഡെസ്കിലോ കിച്ചണിലോ ആവിയുറയുന്ന ഒരു കട്ടൻ ചായയുടെ മുന്നിൽ നമ്മൾ വന്ന് നിൽക്കാറില്ലേ? ചില ദിവസങ്ങളൊക്കെ അങ്ങനെയാണ്. ജോലി തിരക്കുകൾ തലയ്ക്ക് പിടിച്ച് നിൽക്കുമ്പോൾ കയ്യിലെ ചായക്കപ്പ് മാത്രമാകും ആകെയുള്ള ഒരു ആശ്വാസം. ആളുകളൊക്കെ നമ്മളുടെ ചുറ്റിനും നിന്ന് സംസാരിക്കുന്നുണ്ടാകാം, ഫോണുകൾ ഇങ്ങനെ വേഗത്തിൽ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. പക്ഷേ ആ ചൂടുള്ള ചായയുടെ ആദ്യത്തെ ആവി മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ മനസ്സൊന്ന് തണുത്തു പോകാറുണ്ട്. ആ ചായ വെറുതെ കുടിച്ചു തീർക്കുന്ന ഒന്നല്ലോ, അതൊരു ശീലമാണ്. ഒരു കൂട്ട് ആവി പറക്കുന്ന കട്ടൻ ചായയുടെ കൂടെ കയ്യിലൊരു പരിപ്പ് വടയോ, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ടു വരുമ്പോൾ അമ്മ ചൂടോടെ പൊരിച്ചു വെക്കുന്ന ആ പഴംപൊരി ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു ലോകം എവിടെ പോയാലും നമുക്ക് എന്തല്ലേ? ചുറ്റിനും ബഹളങ്ങൾ നടക്കുമ്പോൾ ആ ചായക്കപ്പിലേക്ക് നോക്കിയിരുന്ന് സ്വന്തം ലോകത്തിലേക്ക് ഒന്ന് കണ്ണടയ്ക്കുവാൻ പറ്റുന്ന ആ ഒരു കുറച്ച് സമയമുണ്ടല്ലോ, അത് മതി ഈ ഒരു ദിവസത്തെ സകല ടെൻഷനും മാറ്റാനായിട്ട്. അന്ന് ചോദിച്ചാട്ടെ, ഇന്നത്തെ ആ ഒരു തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ കൂട്ട് ആരായിരുന്നു? നിങ്ങളുടെ ടെൻഷനുകളൊക്കെ മാറ്റാൻ ചായക്കപ്പിനൊപ്പം നിങ്ങൾക്ക് കുറച്ച് പാട്ടുകളിലൂടെ ആയാലോ? നമുക്ക് രണ്ട് പാട്ട് കേട്ടിട്ട് മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയും.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: നീ ഇതെന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
3: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
2: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
3: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
2: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
3: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
2: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
3: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
2: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
1: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
4: പൊറോട്ടയും ബീഫും പോലെ തന്നെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ വികാരമായിട്ടുള്ള ഒന്നാണ് ചായ. ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കുന്ന ഒരു കൂട്ടർ വരെ നമ്മൾക്ക് ചുറ്റിനുമുണ്ട്. ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോകുന്ന മറ്റൊരു കൂട്ടരും. എന്തിനും ഏതിനും ചായ തന്നെ വേണം കൂട്ടെ. ടെൻഷനാകട്ടെ, സന്തോഷമാകട്ടെ, വെറുതെ ഇരിക്കുന്ന സമയത്ത്, കൂട്ടുകാരടുത്ത് സംസാരിക്കുന്ന സമയത്തോ ഒരു സിപ്പ് ചായ ഉണ്ടെങ്കിൽ എന്ത് മനോഹരമാണ് അല്ലേ? അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചായയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്, ഒരിക്കലും തീരില്ല. നമുക്കൊക്കെ എപ്പോഴും ഒരു സന്തത സഹചാരിയായിട്ട് നമ്മളുടെ കൂടെ ഇങ്ങനെ എപ്പോഴും ചായ ഒരു കൂട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല 2 ചായപ്പാട്ടിന് ശേഷം നമ്മൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് വേഗം വേഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വിളിച്ചോളൂ. 954-4700-0092 എന്ന നമ്പറിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നമുക്ക് നേരെ അങ്ങ് പോകാം. നമ്മുടെ ഫസ്റ്റ് കോളർ ആണ്. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ അൻസാർ, എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്? അവിടെ ഇപ്പൊ മഴയുണ്ടോ?
5: ഇപ്പൊ
3: മഴയില്ല. ഇന്ന് രാവിലെ ഒക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നോ?
5: ഓക്കെ,
3: അപ്പൊ ചായയൊക്കെ കുടിച്ചോ?
5: ഇല്ല, ചായ ആവുന്നതേ ഉള്ളൂ.
3: അപ്പൊ നമ്മള് 2 ചായപ്പാട്ടുകളാണ് ഇട്ടിട്ടുള്ളത്. എങ്ങനെയാണ് ചേട്ടന്, ചായ കുടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ ചായ അഡിക്ഷനുള്ള ഉണ്ട്? ചായ അഡിക്ഷനുള്ള ഒരാള് തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഹലോ ചേട്ടാ, പോയോ? പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ, ഏത് പാട്ടാണ് വേണ്ടത്?
5: അർജുനൻ പുള്ളി 5 മക്കളും ചിത്രത്തിലേ
3: ോ ആർക്കേലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്?
5: ഈ പാട്ട് നമ്മുടെ എഫ് എം റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
3: ഓക്കേ,
5: ഞാൻ കാത്തിരിക്കും. വെച്ചേ
3: ഉറപ്പായിട്ടും വെച്ചു തരാലോ.
5: ആ ശരി, ഓക്കെ
3: ഓക്കെ. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ രതീഷ്, കരുനാഗപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് തിരുവാവണി രാവ് എന്ന പാട്ട് വെച്ച് തരുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാട്ടും വെച്ച് തരാലോ. ഈ രണ്ട് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താട്ടോ.

ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: മനസ്സുകളിൽ നന്മ വിതറിയ 9 വർഷം, വിശപ്പില്ലാത്തൊരു നാട് എന്ന സ്വപ്നവുമായി നാം ചേർന്ന് നടന്ന 9 വർഷങ്ങൾ, എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയും പ്രിയപ്പെട്ട ശ്രോതാക്കളും ചേർന്നൊരുക്കുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ വിതരണോദ്ഘാടനം 8 ആഗസ്റ്റ് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട MP ശ്രീമതി ജെബി മേത്തർ എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നിർവഹിക്കുന്നു. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും. നന്മയുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശപ്പ് ദൈവികമാണ്. വിശപ്പകറ്റൽ വലിയൊരു പ്രാർത്ഥനയും.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നമ്മളങ്ങനെ വീണ്ടും മടങ്ങിയെത്തിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തിൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മലപ്പുറം, തൃശൂർ, പാലക്കാട്, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അനാവശ്യ കാരണങ്ങളില്ലാതെ ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ യാത്രകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. പ്രത്യേകിച്ചും മലയോര മേഖലകളിലേക്കും രാത്രികാല യാത്രകളൊക്കെ നമ്മൾ കർശനമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദികൾ, അരുവികൾ, ഡാമുകൾ എന്നിവയുടെ സമീപത്തേക്ക് പോകുകയോ മീൻ പിടിക്കാൻ ഇറങ്ങുകയോ അരുത്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കുക. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല. ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ മഴയുള്ള സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുകയോ ലോഹവസ്തുക്കളിൽ പിടിക്കുകയോ ചെയ്യരുത്. വീടുകളിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ സുരക്ഷിതമായിട്ട് ഓഫ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും തരത്തിലുള്ള അത്യാഹിതങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ പോലീസിനെയോ ഫയർഫോഴ്സിനെയോ ദുരന്ത നിവാരണ അതോറിറ്റിയെ ബന്ധപ്പെടുകയും ചെയ്യുക. ഓർക്കുക, നമ്മളുടെ സേഫ്റ്റിയാണ് നമുക്ക് ഏറ്റവും വലിയത്. അതേപോലെ തന്നെ നമ്മളുടെ ചുറ്റിനുമുള്ളവർ സേഫ്റ്റിയും. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് എൻ്റെ റേഡിയോ. എൻ്റെ റേഡിയോ ഗാനമഞ്ജരിയിൽ അന്തിക്കടപ്പുറത്ത് ഒരു ഓലയും എടുത്ത് എന്ന ഗാനം എല്ലാ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് ചേട്ടനാണ് കേട്ടോ. ഓക്കെ ചേട്ടാ, ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ ചേച്ചി, മണപ്പള്ളിയിൽ നിന്നും മാളുവാണ്. ഇന്ന് എന്റെ അനിയന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാവോ? കളേഴ്സ് എന്ന സിനിമയിലെ പൂക്കാലം എന്ന പാട്ടാണ് വെച്ച് തരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് മടങ്ങിയെത്താട്ടോ.

കണ്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു.

ഇരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. വീണ്ടും പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട് ഞാൻ നിങ്ങൾക്കൊപ്പം വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് 9544700913 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിക്കാട്ടോ. മെസ്സേജ് അയക്കുക. അപ്പൊ ദേ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് അങ്ങ് പോകാം. ഹലോ, ഞാൻ വെറ്റമുക്കിൽ നിന്നും കുമാറാണ്. എനിക്ക് ശ്രീരാഗമോ തേടുന്നു എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗാനം വിജയന് വേണ്ടിയിട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേർന്നുണ്ട് ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോകാം അല്ലേ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ, എന്താണ് പേര്? ബൈജു. എവിടുന്നാണ് വിളിക്കുന്നത്? എവിടുന്നാണ്? ഓക്കെ, ഇതെവിടെയാണ് സ്ഥലം? തൊറയക്കുന്ന് വെച്ചാ ആണോ? ഓക്കെ, എനിക്കറിയില്ല അതോട്ട്, അതുകൊണ്ട് ചോദിച്ചാണേ. ഓക്കെ ഓക്കെ, എന്തൊക്കെയാണ് വിശേഷം? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ കേട്ടോ.

0: വിതറിയ 9 വർഷങ്ങൾ. വിശപ്പില്ലാത്തൊരു നാട് എന്ന സ്വപ്നവുമായി നാം ചേർന്ന് നടന്ന 9 വർഷങ്ങൾ. എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയും പ്രിയപ്പെട്ട ശ്രോതാക്കളും ചേർന്നൊരുക്കുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ വിതരണോദ്ഘാടനം ഓഗസ്റ്റ് 8 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട MP ശ്രീമതി ജെ.ബി. മേത്തർ എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നിർവഹിക്കുന്നു. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും. നന്മയുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശപ്പ് ദൈവികമാണ്. വിശപ്പകറ്റൽ വലിയൊരു പ്രാർത്ഥനയും.
1: ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
2: ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും വീണ്ടും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട്. നമ്മളുടെ പ്രിയപ്പെട്ട വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 8 വൈകിട്ട് 4 മണിക്ക് എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ജെ.ബി. മേത്തർ MP നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഗുരുസേവാ പുരസ്കാര വിതരണവും നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഏവരെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. 2003 മോഹൻലാൽ അഭിനയിച്ച ബാലേട്ടൻ എന്ന ചിത്രത്തിലെ മറ്റൊരു ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ഗാനമാണ് ഈ ഒരു സിനിമയില്. ഗിരീഷ് പുതഞ്ചേരിയുടെ രചനയില് നമ്മുടെ ദാസേട്ടൻ പാടിയൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് കല്യാണ പിറ്റേ എന്ന പടത്തിൽ ചിത്രചേച്ചി പാടിയ തളയോട് തരിവള എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ രാജീവ് ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
3: യെസ്, അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2. രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളെല്ലാം കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. 954-4700-9192 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ ഇതേ ഒരു കോളർ വരുന്നുണ്ട്, ആ ഒരു ലൈനിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ.
4: ഹലോ,
3: ഓക്കെ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
4: ഇന്ന് തേരില്ല രാജ്യത്തെ രാജകുമാരി എന്നുള്ള പാട്ട്.
3: ഓക്കെ, നല്ലൊരു പാട്ടാണ്. ബോഡിഗാർഡ്,
4: 4 മണി പോലെ ആയിരുന്നു വിളിക്കുക.
3: ഓക്കെ, ബോഡിഗാർഡ് എന്ന സിനിമയിലെ പാട്ടാണ്.
4: ആ, തേരില്ല രാജ്യത്തെ രാജകുമാരി.
3: ഏത് രാജകുമാരിക്ക് വേണ്ടാണ് ഈ ഒരു പാട്ട് ചോദിക്കുന്നത്? ഓക്കെ കേട്ടോ, എന്നാലും പാട്ട് വെച്ചേരാ
4: കേട്ടോ.
3: ആണല്ലേ, അപ്പോ
4: ചായ
3: ഓക്കെ. അതുകൊണ്ട് ഇപ്പൊ തന്നെ ചേട്ടന്റെ ചായ തിളച്ചു വരുന്ന സമയം കൊണ്ട് പാട്ടും അങ്ങ് എത്തും കേട്ടോ. ഇപ്പൊ പരിപ്പോടെയും ചൂടുള്ള ചായയും കൂടെ കഴിച്ച് സെറ്റ് ആവും
4: കേട്ടോ.
3: അരു, ഞാനോ, ഞാൻ ഇപ്പോഴുമേ ഇവിടെ നിങ്ങൾക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കല്ലേ. ഞാനോ, ഞാനുണ്ടായിരുന്നു ഗാനമഞ്ജരിയില്. ഓക്കെ കേട്ടോ, മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, ഗുഡ് ഈവനിങ്. ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവാകാവ്. പ്ലീസ് പ്ലേ ദി സോങ് കാറ്റേ കാറ്റേ ഈ പൂങ്കാവനത്തിൽ. നമ്മുടെ വൈക്കം വിജയലക്ഷ്മിയുടെ സെല്ലലോയ്ഡ് എന്ന സിനിമയിലെ പാട്ടാണ്. ഈ ഒരു 2 പാട്ടുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.
1: നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വൈകുന്നേരം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പമുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇനി നമുക്ക് മറ്റൊരാൾ കൂടി ചേർന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോവുക.
2: ഓക്കെ,
1: എവിടെ നിന്നാണ് ചേട്ടാ വിളിക്കാ?
2: ഓക്കെ,
1: ഏത് പാട്ടാണ് വെച്ചത്?
2: എനിക്കൊരു പാട്ടുവാ.
1: ഏത് പാട്ടാണ്?
2: ഏതോ നിദ്രരതൻ.
1: ഓ കേട്ടോ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്?
2: എന്താ മാം? കൈലാസിന് വേണ്ടി.
1: ഓ കേട്ടോ.
2: ഓക്കെ,
1: ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനം മഞ്ജരി, ഞാൻ നീലിമ. എനിക്ക് യോദാവ് എന്ന സിനിമയിലെ അലിയാം അലിയാം എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അല്ലു അർജുന്റെ സൂപ്പർ ഒരു പാട്ട് തന്നെയാണ്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: മനസ്സുകളിൽ നന്മ വിതറിയ 9 വർഷം വിശപ്പില്ലാത്തൊരു നാട് എന്ന സ്വപ്നവുമായി നാം ചേർന്ന് നടന്ന 9 വർഷങ്ങൾ എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയും പ്രിയപ്പെട്ട ശ്രോതാക്കളും ചേർന്നൊരുക്കുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ വിതരണോദ്ഘാടനം 8 ഓഗസ്റ്റ് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട MP ശ്രീമതി ജെബി മേത്തർ എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നിർവഹിക്കുന്നു. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും. നന്മയുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശപ്പ് ദൈവീകമാണ്. വിശപ്പകറ്റൽ വലിയൊരു പ്രാർത്ഥനയും.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് എന്താണ് ചെയ്യേണ്ടത്? വേഗം തന്നെ വിളിക്കൂ, മെസ്സേജ് അയക്കൂ കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ മെസ്സേജ് അയച്ചോളൂ, വിളിച്ചോളൂ കേട്ടോ. അപ്പോഴേക്കും ദീ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആ ഒരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴും എന്ന ഗാനം വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് സിന്ധു ചേച്ചിയാണ് തഴവയിൽ നിന്നും. ഓക്കെ, നല്ലൊരു പാട്ടാണ് ഈ ഒരു പാട്ടൊക്കെ. നമുക്ക് എത്ര എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടാണ്. നമുക്ക് ഈ ഒരു പാട്ട് സിന്ധു ചേച്ചിക്ക് വേണ്ടിയിട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ ഒരാൾ കൂടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. ആ ഒരു ലൈനിലേക്ക് പോകാം. ഓക്കെ വിജയൻ ചേട്ടാ, ഫോൺ കേടായിട്ടും മറ്റൊരു ഫോണിൽ നിന്ന് നമ്മളെ വിളിക്കാൻ കാണിച്ച ഒരു മനസ്സ് അത്രയും നമ്മളില് ഭയങ്കര അഡിക്റ്റ് ആണ് ചേട്ടൻ അല്ലേ. ഓക്കെ ചേട്ടാ, ഇത് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് തിരുവാതിരത്തെ പാട്ടാ
0: പാടിക്കോ.
1: തിരുവാതിര
0: ഓക്കെ ചേട്ടാ, ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: ഇപ്പൊ കടയിൽ രണ്ടു മൂന്ന് പേര് ഇരിപ്പുണ്ട്, അവർക്ക് വേണ്ടി ചായ കുടി കഴിഞ്ഞ് വന്നിരിക്കുക.
0: ഓക്കെ കേട്ടോ.
1: ഓക്കെ ഓക്കെ,
0: അപ്പൊ വേഗം തന്നെ ഫോൺ ശരിയാക്കിയിട്ട് നമ്മളെ വിളിക്കണം കേട്ടോ. ഓക്കെ ചേട്ടാ.
1: ഓക്കെ,
0: ഇതാണ് നമ്മളുടെ ശ്രോതാക്കള്. നമുക്ക് ഏതൊരു വഴിയിലും നമ്മളെ എപ്പോഴും വിളിച്ചുകൊണ്ടേ ഇരിക്കും. ആ ഒരു വിജയൻ ചേട്ടന്റെ ആ ഒരു ഡെഡിക്കേഷൻ, ആ ഒരു നമ്മളോടുള്ള സ്നേഹം ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ. ചേട്ടൻ ചോദിച്ച പാട്ട് ആറാണ് തമ്പുരാൻ എന്ന സിനിമയിലെ അല്ല, കന്മദം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും

0: ഫിലോസഫിയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: മനസ്സുകളിൽ നന്മ വിതറിയ 9 വർഷം വിശപ്പില്ലാത്തൊരു നാട് എന്ന സ്വപ്നവുമായി നാം ചേർന്ന് നടന്ന 9 വർഷങ്ങൾ എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയും പ്രിയപ്പെട്ട ശ്രോതാക്കളും ചേർന്നൊരുക്കുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ വിതരണോദ്ഘാടനം 8 ഓഗസ്റ്റ് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട MP ശ്രീമതി ജെബി മേത്തർ എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നിർവഹിക്കുന്നു. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും. നന്മയുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശപ്പ് ദൈവികമാണ്. വിശപ്പകറ്റൽ വലിയൊരു പ്രാർത്ഥനയും.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: നീ ഇതെന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്നിങ്ങനെ പരീക്ഷ പരീക്ഷ എനിക്ക് മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെ ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
3: നമ്മുടെ ഈ ഒരു മഴ ഇങ്ങനെ തുടരുന്ന സാഹചര്യത്തില് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. മഴക്കാലത്ത് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അതീവ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. വേഗത കുറച്ച് വാഹനം ഓടിക്കുക, കാരണം റോഡുകൾ വഴക്കലുള്ളതോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നതൊക്കെ ആകാം. ഹെഡ്ലൈറ്റുകളൊക്കെ ഓൺ ആക്കി വെക്കുന്നത് ദൂരക്കാഴ്ചയ്ക്ക് സഹായിക്കും. മുന്നിലെ വാഹനങ്ങളുമായിട്ട് സുരക്ഷിതമായിട്ടുള്ള അകലങ്ങൾ കൃത്യമായിട്ട് പാലിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെയാണ് പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ഒക്കെ ഒഴിവാക്കുക. വണ്ടിയിൽ പോകുമ്പോൾ മാത്രമല്ല മഴക്കാലത്ത് കാൽനട യാത്രക്കാരും ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകളൊക്കെ ഉണ്ടോ വളരെ ലാഘവത്തോടെ റോഡ് പുറിച്ചു കടക്കുന്നവര്, അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് മഴക്കാലമാണ്.

നമ്മൾക്ക് മാത്രമല്ല അപകടങ്ങൾ ഉണ്ടാകുന്നത്, ആ ഒരു റോഡിൽ ഒരുപാട് വാഹനങ്ങളുണ്ട്, മറ്റ് യാത്രക്കാരുണ്ട്. നമ്മൾ ഒരാൾ കാരണം നമ്മൾ നന്നായിട്ട് റോഡ് ക്രോസ് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പൂർണ്ണമായിട്ടും വണ്ടി നിർത്തിവെച്ചതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ വണ്ടി അകലെ നിന്ന് വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്നെടുത്ത് റോഡ് ക്രോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. വണ്ടിയെല്ലാം പോയതിന് ശേഷം വളരെ പതുക്കെ മാത്രം നമ്മുടെ റോഡ് നല്ല ഇരുവശവും ശ്രദ്ധിച്ച് നമ്മൾ നന്നായിട്ട് മാത്രം റോഡ് ക്രോസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളക്കെട്ടുകൾ കാരണം വാഹനങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക് കിട്ടാൻ താമസമെടുക്കും. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ പൂർണ്ണമായും നിന്നു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നിങ്ങൾ ക്രോസ് ചെയ്യാകൂ. അതേപോലെ തന്നെ കുടയോ റെയിൻകോട്ടുകളോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചുറ്റിനുമുള്ള വാഹനങ്ങളുടെ ഹോണും കാഴ്ചയും ഒക്കെ നിങ്ങളുടെ മറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കാരണവശാലും റോഡിലൂടെ നടക്കുമ്പോൾ ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെയാണ് വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളോ തുറന്ന ഓടകളോ ഒക്കെ ശ്രദ്ധിച്ച് മാത്രം ഫുട്പാത്തുകളിലൂടെ നിങ്ങൾ സുരക്ഷിതരായിട്ട് നടക്കുക കേട്ടോ. നമ്മൾ സ്വയം സുരക്ഷിതരായിട്ടിരിക്കുക. അതേപോലെ തന്നെ നമുക്കെതിരെ വരുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെയും സുരക്ഷ നമ്മളുടെ കൈകളിലാണെന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് വേണം റോഡിലൂടെ നടക്കാനായിട്ട്. അതേപോലെ തന്നെ വണ്ടി ഓടിക്കുന്നവരും അങ്ങനെ ഒരു ശ്രദ്ധ ഒരു ചെലുത്തണം കേട്ടോ. ഈ ഒരു ഓർമ്മയിലൂടെ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഗുഡ് ഈവനിങ് ഐശ്വര്യ. എനിക്ക് ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന മൂവിയിലെ കൺമണിയെ ആരീരാരോ എന്ന സോങ് ഒന്ന് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ശൈല ചേച്ചിയാണ്. ഓക്കെ, ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, പാവുമ്പയിൽ നിന്ന് സൽമാനാണ്. ഇന്ന് എനിക്ക് വിജയൻ വെറ്റമുക്ക് ചേട്ടനും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടന്റെ റേഡിയോയോടുള്ള ഇഷ്ടം നമുക്ക് അത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാട്ട് തന്നെ ചേട്ടന് വെച്ച് കൊടുക്കണേന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സൽമാനെ, ചേട്ടൻ ഭയങ്കര വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു ആരാധകനാണ്. അപ്പൊ നമുക്ക് എന്തായാലും ചേട്ടന് വേണ്ടിയിട്ട് വൈക്കം വിജയലക്ഷ്മിയുടെ നല്ലൊരു പാട്ടായിരിക്കും ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് കേട്ടോ.

0: തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
1: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നീ ഇതെന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
5: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
4: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
5: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്നിങ്ങനെ പരീക്ഷ പരീക്ഷ എനിക്ക് മടുത്തു.
4: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
5: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
4: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെ ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
5: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
4: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
6: മനസ്സുകളിൽ നന്മ വിതറിയ 9 വർഷം ഒരു നാട് എന്ന സ്വപ്നവുമായി നാം ചേർന്ന് നടന്ന 9 വർഷങ്ങൾ എന്റെ റേഡിയോ 91.2 എന്റെ വായനശാലയും പ്രിയപ്പെട്ട ശ്രോതാക്കളും ചേർന്നൊരുക്കുന്ന വിശപ്പുരഹിത കരുനാഗപ്പള്ളിയുടെ വിതരണോദ്ഘാടനം 8 ഓഗസ്റ്റ് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട MP ശ്രീമതി ജെബി മേത്തർ എന്റെ റേഡിയോ അങ്കണത്തിൽ വെച്ച് നിർവഹിക്കുന്നു. ഒപ്പം ഗുരുസേവാ പുരസ്കാര വിതരണവും. നന്മയുടെ ഈ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശപ്പ് ദൈവികമാണ്. വിശപ്പകറ്റൽ വലിയൊരു പ്രാർത്ഥനയും.
7: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

യെസ് ഗൈസ്, അങ്ങനെ ഒരുപാട് സമയമായിട്ടുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ടല്ലോ, അവർക്കെല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ടോട് കൂടി ഇന്നത്തെ ഗാനമഞ്ജരി നമുക്കിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോ നാളെ വീണ്ടും തുടർന്നും കേട്ടുമുട്ടാം. കൃത്യം 4 മണി മുതൽ 6 മണി വരെ വീണ്ടും തുടർന്നും കാതോർത്തോണ്ടിരിക്കൂ. എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം രാമായണ കഥയിൽ പറഞ്ഞു, ഹനുമാൻ സ്വാമി ലങ്കയിൽ എത്തിയിട്ട് അക്രമം അഴിച്ചുവിട്ടു. രാവണന്റെ മകൻ മേഘനാഥൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഹനുമാൻ സ്വാമിയെ കീഴ്പ്പെടുത്തി. പിന്നീട് രാവണന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ സ്വാമിയുടെ വാല് കത്തിക്കുവാൻ തീരുമാനിച്ചു. ഈ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർഭാഗം ഇന്ന് നമുക്ക് കേൾക്കാം. രാക്ഷസന്മാർ ഹനുമാൻ സ്വാമിയുടെ വാലിൽ തീ കൊളുത്തി. പിന്നീട് പെരുമ്പറയും മുഴക്കി ഘോഷയാത്രയായി നഗരപ്രദക്ഷിണം നടത്തി. ദേ നോക്കൂ, വാലിന്മേൽ തീ പിടിച്ച ഹനുമാൻ സ്വാമിയെ കാണാൻ ലങ്കാപുരിയിലെ എല്ലാ പ്രജകളും എത്തി. ഈ വൃത്താന്തമറിഞ്ഞ സീതാദേവി അഗ്നിദേവനെ പ്രാർത്ഥിച്ചു. തീപ്പൊള്ളലിൽ നിന്നും ഹനുമാൻ സ്വാമിയെ രക്ഷിക്കുവാനായി സീതാദേവി മനമുരുകി പ്രാർത്ഥിച്ചു. അഗ്നിദേവൻ തീപ്പൊള്ളലിൽ നിന്നും ഹനുമാൻ സ്വാമിയെ രക്ഷിച്ചു. ലങ്കയ്ക്ക് തീ കൊളുത്തിയ ശേഷം പിന്നീട് ഹനുമാൻ സ്വാമി യാത്രയായി. ഈ രാമായണ സന്ധ്യയിൽ കഥാപാത്രങ്ങളിലൂടെ കഥയിലേക്ക് നമുക്ക് കടക്കാം.
1: അല്ലയോ അഗ്നിദേവ, ഞാൻ ഗുരുശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് പാതിവൃത്തി ശുദ്ധിയുണ്ടെങ്കിൽ, അഗ്നിദേവ അങ്ങ് ഹനുമാനെ തണുപ്പരുളൂ. തീപ്പൊള്ളലിൽ നിന്നും ഹനുമാനെ രക്ഷിക്കൂ.

0: മായം വാല് കത്തി കാണുമ്പോഴും എനിക്ക് പൊള്ളുന്നേ ഇല്ലല്ലോ. ആരിന്മേൽ ചന്ദനം ചരച്ച പോലെ തോന്നുന്നു. സംശയമില്ല, ഇത് ശ്രീരാമചന്ദ്രന്റെ മഹിമ തന്നെ. ഇനി ഈ ദുഷ്കൃത്യത്തിന് പകരം വീട്ടുക തന്നെ. എന്റെ വാലിന്മേൽ കൊളുത്തിയ തീ കൊണ്ട് തന്നെ ലങ്കയ്ക്ക് നാശം വരട്ടെ. എല്ലാം കത്തിച്ചാമ്പലാകട്ടെ, നിനക്കുള്ള ശിക്ഷയാണിത്. അയ്യോ, ഞാൻ എന്ത് പാപമാണ് ഈ ചെയ്തത്? സീതാദേവിയെ കുറിച്ച് ഞാൻ ഓർത്തില്ലല്ലോ. ദേവിക്ക് തീയിൽ ജീവനാശം സംഭവിച്ചു കാണുമോ ഈശ്വര? അത്ഭുതം തന്നെ, കത്തിക്കാളുന്ന ഈ അഗ്നിയിലും വൈദേഹിയുടെ ദേഹത്തൊരു പൊള്ളൽ പോലും ഏറ്റില്ല. ചാരന്മാരുടെ വാക്ക് കേട്ടപ്പോൾ ആശ്വാസമായി. ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. സീതാദേവിയെ കണ്ട് യാത്ര പറയാം. ദേവി, ഈ അടിയൻ പോയി വരട്ടെ.
1: പോയി വരൂ വാനരോത്തമ, രാമനോടൊപ്പം വന്ന് എന്നെ മോചിപ്പിക്കൂ. താങ്കൾക്ക് യാത്രാമംഗളം.
2: മുഴുവൻ ചുട്ടു ഭസ്മമാക്കിയ ശേഷം വാലഗ്രം സമുദ്രത്തിൽ മുക്കി തീ അണച്ചിട്ട് ഹനുമാൻ സ്വാമി സമുദ്രത്തിന്റെ വടക്കേ കരയിൽ കാത്തിരുന്ന വാനര സൈന്യത്തിന്റെ അടുത്തേക്ക് വളരെ വേഗത്തിൽ പറന്നു ചെന്നു. രാമായണ സന്ധ്യയിൽ രാമായണ കഥാഭാഗം പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
4: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം.
5: പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ തുറമുഖങ്ങളിൽ ജാഗ്രത തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. ആറന്മുളയിലെയും റാന്നിയിലെയും സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ഇതിലെ ആദ്യ പദ്ധതി പത്തനംതിട്ടയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോഴഞ്ചേരി PWD റെസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു.
6: പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതുപോലെ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
5: പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവല്ലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആറന്മുള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
7: പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. ആകെ 143 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7852 പേരാണ് കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 2 വീടുകൾ പൂർണ്ണമായും 29 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിലും പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല.
5: കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ ശക്തമായി. ഐമനം പുത്തൻകരി പാടശേഖരത്ത് മഴ വീണ് 265 ഏക്കർ സ്ഥലത്തെ കൃഷി വെള്ളത്തിനടിയിലായി. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
8: പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. എം സി റോഡിലെ ചില ഭാഗങ്ങളിലും കോടിമത, കുര്യൻ, ഉദുപ്പ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മഴക്കെടുതിയിൽ ജില്ലയിൽ ഇതുവരെ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. 114 ക്യാമ്പുകളിലായി 3714

0: യും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിലെ 53 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2635 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി സുഹൈൽ മരിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3 ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ പലതവണ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കൾ അടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
2: ആധുനിക കാലത്തെ നവസങ്കേതങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുക. തീർച്ചയായും ആ സന്ദർഭത്തിൽ റേഡിയോയുടെ സൌകര്യങ്ങൾ മനോഹരമായി ഉപയോഗപ്പെടുത്താൻ വിഷ്വൽ റേഡിയോ ആകാശവാണി തുടക്കം കുറിക്കും. ഇത് ഏറ്റവും മനോഹരമായി കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് വിഷ്വൽ റേഡിയോ.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ തദ്ദേശ സ്ഥാപന അതിർത്തികളോ ജില്ലാ വ്യത്യാസമോ ഇല്ലാതെ ഷൂട്ടർമാരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇതോടെ സാധിക്കും. മുൻപ് ഷൂട്ടർമാർക്ക് അതത് തദ്ദേശ ഭരണ പരിധിക്കുള്ളിൽ മാത്രമായിരുന്നു സേവനം അനുഷ്ഠിക്കാൻ അനുമതിയുണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നായനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4 സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ കീഴിലുള്ള ആയുഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് തൃപ്പൂണിത്തുറയിലെ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ ആസ്ഥാനമാക്കി സർവകലാശാല സ്ഥാപിക്കുന്നത്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: നമസ്കാരം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം രാമായണ കഥയിൽ പറഞ്ഞു, ഹനുമാൻ സ്വാമി ലങ്കയിൽ എത്തിയിട്ട് അക്രമം അഴിച്ചുവിട്ടു. രാവണന്റെ മകൻ മേഘനാഥൻ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് ഹനുമാൻ സ്വാമിയെ കീഴ്പ്പെടുത്തി. പിന്നീട് രാവണന്റെ നിർദ്ദേശപ്രകാരം ഹനുമാൻ സ്വാമിയുടെ വാല് കത്തിക്കുവാൻ തീരുമാനിച്ചു. ഈ ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർഭാഗം ഇന്ന് നമുക്ക് കേൾക്കാം. രാക്ഷസന്മാർ ഹനുമാൻ സ്വാമിയുടെ വാലിൽ തീ കൊളുത്തി. പിന്നീട് പെരുമ്പറയും മുഴക്കി ഘോഷയാത്രയായി നഗരപ്രദക്ഷിണം നടത്തി. ദേ നോക്കൂ, വാലിന്മേൽ തീ പിടിച്ച ഹനുമാൻ സ്വാമിയെ കാണാൻ ലങ്കാപുരിയിലെ എല്ലാ പ്രജകളും എത്തി. ഈ വൃത്താന്തമറിഞ്ഞ സീതാദേവി അഗ്നിദേവനെ പ്രാർത്ഥിച്ചു. തീപ്പൊള്ളലിൽ നിന്നും ഹനുമാൻ സ്വാമിയെ രക്ഷിക്കുവാനായി സീതാദേവി മനമുരുകി പ്രാർത്ഥിച്ചു. അഗ്നിദേവൻ തീപ്പൊള്ളലിൽ നിന്നും ഹനുമാൻ സ്വാമിയെ രക്ഷിച്ചു. ലങ്കയ്ക്ക് തീ കൊളുത്തിയ ശേഷം പിന്നീട് ഹനുമാൻ സ്വാമി യാത്രയായി. ഈ രാമായണ സന്ധ്യയിൽ കഥാപാത്രങ്ങളിലൂടെ കഥയിലേക്ക് നമുക്ക് കടക്കാം.
1: അല്ലയോ അഗ്നിദേവ, ഞാൻ ഗുരുശുശ്രൂഷ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് പാതിവൃത്തി ശുദ്ധിയുണ്ടെങ്കിൽ, അഗ്നിദേവ അങ്ങ് ഹനുമാനെ തണുപ്പരുളൂ, തീപ്പൊള്ളലിൽ നിന്നും ഹനുമാനെ രക്ഷിക്കൂ.

0: പരിമായം വാല് കത്തി കാണുമ്പോഴും എനിക്ക് പൊള്ളുന്നേ ഇല്ലല്ലോ. ആരിന്മേൽ ചന്ദനം തേച്ചരച്ച പോലെ തോന്നുന്നു. സംശയമില്ല, ഇത് ശ്രീരാമചന്ദ്രന്റെ മഹിമ തന്നെ. ഇനി ഈ ദുഷ്കൃത്യത്തിന് പകരം വീട്ടുക തന്നെ. എന്റെ വാലിന്മേൽ കൊളുത്തിയ തീ കൊണ്ട് തന്നെ ലങ്കയ്ക്ക് നാശം വരട്ടെ. എല്ലാം കത്തിച്ചാമ്പലാകട്ടെ, നിനക്കുള്ള ശിക്ഷയാണിത്. അയ്യോ, ഞാൻ എന്ത് പാപമാണ് ഈ ചെയ്തത്? സീതാദേവിയെ കുറിച്ച് ഞാൻ ഓർത്തില്ലല്ലോ. ദേവിക്ക് തീയിൽ ജീവനാശം സംഭവിച്ചു കാണുമോ ഈശ്വര? അത്ഭുതം തന്നെ, കത്തിക്കാളുന്ന ഈ അഗ്നിയിലും വൈദേഹിയുടെ ദേഹത്തൊരു പൊള്ളൽ പോലും ഏറ്റില്ല. ചാരന്മാരുടെ വാക്ക് കേട്ടപ്പോൾ ആശ്വാസമായി. ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. സീതാദേവിയെ കണ്ട് യാത്ര പറയാം. ദേവി, ഈ അടിയൻ പോയി വരട്ടെ.
1: പോയി വരൂ വാനരോത്തമ, രാമനോടൊപ്പം വന്ന് എന്നെ മോചിപ്പിക്കൂ. താങ്കൾക്ക് യാത്രാമംഗളം.
2: മുഴുവൻ ചുട്ടു ഭസ്മമാക്കിയ ശേഷം വാലഗ്രം സമുദ്രത്തിൽ മുക്കി തീ അണച്ചിട്ട് ഹനുമാൻ സ്വാമി സമുദ്രത്തിന്റെ വടക്കേ കരയിൽ കാത്തിരുന്ന വാനര സൈന്യത്തിന്റെ അടുത്തേക്ക് വളരെ വേഗത്തിൽ പറന്നു ചെന്നു. രാമായണ സന്ധ്യയിൽ രാമായണ കഥാഭാഗം പറഞ്ഞ് കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ.

0: എടക്കുട്ടാപ്പി, എത്ര കാശ് ചെലവായാലും ഇവരുടെ കയ്യിൽ നിന്നാ കൊന്നാണ്ട് എനിക്കൊന്ന് മേടിച്ചുകൊണ്ട്
1: ചേട്ടാ. ഈ മായമാണ് പ്രസവിച്ച
2: രണ്ടു വർഷമായി.
1: ചേട്ടാ ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ഈ ടീഷർട്ടും സോഫയും ഒരു കടയിൽ നിന്നാണോ വാങ്ങിയത്?

0: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതുണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: പാട്ടുകളുമായി ഇത് എൻ്റെ റേഡിയോ 91.2.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. അറിവിന് അതിരുകളില്ലെന്നും ജ്ഞാനത്തിന് കാലപരിധികളില്ലെന്നും ലോകത്തോട് പഠിപ്പിച്ച ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ കഥയിലേക്കാണ് ഇന്ന് പൈതൃകം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് ലോകപ്രശസ്ത സർവകലാശാലകളെക്കുറിച്ച് നാം അഭിമാനത്തോടെ സംസാരിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെയും പണ്ഡിതന്മാരെയും ആകർഷിച്ച വിജ്ഞാനത്തിന്റെ മഹാകേന്ദ്രങ്ങൾ ഭാരതഭൂമിയിൽ നിലനിന്നിരുന്നു. തക്ഷശില, നളന്ദ, വിക്രമശില, വല്ലഭി, ഓദാന്തപുരി, കാന്തല്ലൂർ ശാല, അങ്ങനെ അറിവിന്റെ പ്രകാശം ലോകമെമ്പാടും പരത്തിയ ഈ മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ അമൂല്യ പൈതൃകമാണ്. ആ പ്രാചീന സർവകലാശാലകളുടെ ചരിത്രവും മഹത്വവും ലോകത്തിന് അവ നൽകിയ സംഭാവനകളും നമുക്ക് ഒരുമിച്ച് അറിയാം. പൈതൃകത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രാചീന ഭാരതത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം കേവലം അക്ഷരാഭ്യാസത്തിലോ തൊഴിൽ പരിശീലനത്തിലോ പരിമിതമായിരുന്നില്ല. മറിച്ച് അത് മനുഷ്യന്റെ ഭൗതികവും ആത്മീയവുമായ ഉന്നതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു പ്രക്രിയയായിരുന്നു. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലം മുതൽക്കേ ഭാരതീയ ഉപഭൂഖണ്ഡത്തിൽ അറിവിനോടും പഠനത്തോടുമുള്ള ആഭിമുഖ്യം പ്രകടമായിരുന്നു. വേദകാലഘട്ടത്തിലെ ഗുരുകുലങ്ങളിൽ നിന്ന് ആരംഭിച്ച് ബുദ്ധമത കാലഘട്ടത്തിലെ വിപുലമായ മഹാവിഹാരങ്ങളിലേക്കുള്ള വളർച്ച ഭാരതീയ വിദ്യാഭ്യാസ ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങളെ അടയാളപ്പെടുത്തുന്നു. തക്ഷശില, നളന്ദ, വിക്രമശില, വല്ലഭി, ഓദാന്തപുരി തുടങ്ങിയ വിശ്വപ്രസിദ്ധമായ സർവകലാശാലകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സത്യാന്വേഷികളെയും പണ്ഡിതന്മാരെയും ആകർഷിച്ചിരുന്നു. പ്രാചീന ഭാരതീയ വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മോക്ഷം അഥവാ ആത്മസാക്ഷാത്കാരമായിരുന്നു. ഭൗതികമായ അറിവിനേക്കാൾ ഉപരിയായി സ്വയം തിരിച്ചറിയുന്നതിനും ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുമുള്ള മാർഗമായാണ് വിദ്യയെ കരുതുന്നത്. വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികസനത്തിനും ഊന്നൽ നൽകി. വേദകാലഘട്ടത്തിൽ വിദ്യയെ ഒരു മൂന്നാം കണ്ണായാണ് ഉപമിച്ചിരുന്നത്. അത് മനുഷ്യന്റെ അന്തർലീനമായ കഴിവുകളെ പുറത്തെടുക്കാനും സത്യത്തെ ദർശിക്കാനും സഹായിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യങ്ങളെ പ്രധാനമായും മൂന്നായി തിരിക്കാം. ധർമ്മം, നീതിപരമായ കടമകൾ, അർത്ഥം, സമ്പത്ത് സമ്പാദനം, കാമം, ആഗ്രഹ പൂർത്തീകരണം എന്നിവയെ സമന്വയിപ്പിച്ചുകൊണ്ട് ആത്യന്തികമായി മോക്ഷത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഇത്. അച്ചടക്കം, വിനയം, പരമമായ സത്യത്തോടുള്ള ആഭിമുഖ്യം എന്നിവ വിദ്യാർത്ഥിയിൽ വളർത്തുക എന്നതായിരുന്നു ഓരോ വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെയും പ്രധാന ദൗത്യം. തക്ഷശില, ലോകത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം, ഭാരതീയ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പുരാതനമായ സർവകലാശാലയായി തക്ഷശിലയെ കണക്കാക്കാം. ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ റാവൽപിണ്ടിക്ക് 20 മൈൽ പടിഞ്ഞാറ് മാറിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. BC 7 നൂറ്റാണ്ടിൽ തന്നെ തക്ഷശില ഒരു പ്രശസ്തമായ വിദ്യാഭ്യാസ കേന്ദ്രമായി മാറിയിരുന്നു. രാമായണത്തിലെ പരാമർശമനുസരിച്ച് ഭരതൻ തന്റെ മകനായ തക്ഷന്റെ പേരിൽ സ്ഥാപിച്ച നഗരമാണിതെങ്കിലും അവിടെ ഒരു സർവകലാശാല രൂപപ്പെട്ടത് കാലക്രമത്തിലുള്ള വികാസത്തിലൂടെയാണ്. തക്ഷശില ഒരു കേന്ദ്രീകൃത സർവകലാശാല എന്നതിലുപരി സ്വതന്ത്രമായ പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു. ഓരോ അധ്യാപകനും തന്റേതായ വിദ്യാലയം നടത്തിയിരുന്നു. അവിടെ പ്രവേശനം നേടുന്നതിന് 16 വയസ്സ് തികയണമായിരുന്നു. തക്ഷശിലയുടെ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് പ്രത്യേകം ബിരുദങ്ങളോ സർട്ടിഫിക്കറ്റുകളോ നൽകുന്ന പതിവുണ്ടായിരുന്നില്ല. ജ്ഞാനം അതിന്റേതായ പ്രതിഫലമാണെന്നും അത് ഉപജീവനത്തിനായോ സ്വാർത്ഥ ലാഭത്തിനായോ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നുമുള്ള വിശ്വാസമായിരുന്നു ഇതിനു പിന്നിൽ. തക്ഷശിലയിലെ സിലബസ് അത്യന്തം വിപുലമായിരുന്നു. ഏകദേശം 68 വിഷയങ്ങൾ ഇവിടെ പഠിപ്പിച്ചിരുന്നു. വേദങ്ങൾ, വ്യാകരണം, തത്വചിന്ത എന്നിവയ്ക്കൊപ്പം തന്നെ പ്രായോഗികമായ വിദ്യകൾക്കും ഇവിടെ വലിയ പ്രാധാന്യം നൽകിയിരുന്നു. തക്ഷശില പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള കേന്ദ്രമായിരുന്നു. ഇവിടുത്തെ പ്രധാന പഠന വിഷയങ്ങൾ വേദപഠനം, ആരോഗ്യശാസ്ത്രവും ഔഷധ പഠനവും ആയോധന കലയും യുദ്ധതന്ത്രങ്ങളും അമ്പയത്ത് ഇവിടെ പ്രധാനമായിരുന്നു. പാണിനിയുടെ അഷ്ടാധ്യായി ഇവിടെയാണ് പൂർണ്ണ രൂപത്തിലായത്. രാഷ്ട്രതന്ത്രം, ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രം, സംഗീതം, നൃത്തം, ചിത്രരചന, കൃഷി, വ്യാപാരം തുടങ്ങിയവ കൂടാതെ അമ്പെയ്ത്ത്, വേട്ടയാടൽ, ആനപ്പണി, ജ്യോതിഷം, കണക്കെഴുത്ത്, വിഷചികിത്സ തുടങ്ങിയവ ഉൾപ്പെട്ടിരുന്നു. തക്ഷശിലയിലെ സൈനിക വിദ്യാലയത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും രാജകുമാരന്മാർ പഠിക്കാനെത്തിയിരുന്നു. ഭാരതത്തിന്റെ ചരിത്രഗതി മാറ്റിയ പല പ്രമുഖരും ഇവിടുത്തെ പഠിതാക്കളായിരുന്നു. ചാണക്യൻ, മൗര്യ സാമ്രാജ്യത്തിന്റെ ശില്പിയായ ചാണക്യൻ തക്ഷശിലയിലെ അധ്യാപകനായിരുന്നു. തന്റെ വിശ്വപ്രസിദ്ധമായ അർത്ഥശാസ്ത്രം അദ്ദേഹം രചിച്ചത് ഇവിടെ വെച്ചാണെന്ന് കരുതപ്പെടുന്നു. സംസ്കൃത പണ്ഡിതനായ പാണിനി, ആയുർവേദ ആചാര്യൻ ചരകൻ, ചന്ദ്രഗുപ്ത മൗര്യൻ, ബുദ്ധ ഭഗവാന്റെ ശിഷ്യന്മാരിൽ പ്രമുഖരായ പലരും ഇവിടെ പഠിച്ചവരാണ്. AD 5 ഹൂണന്മാരുടെ ആക്രമണത്തിലാണ് തക്ഷശില തകർന്നത്. നശീകരണത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതിരുന്ന ഹൂണന്മാർ തങ്ങളുടെ വഴിയിൽ തടസ്സമായി നിന്ന എന്തിനേയും നശിപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു നളന്ദ, വൈജ്ഞാനിക ലോകത്തിന്റെ തലസ്ഥാനം. പ്രാചീന ഭാരതത്തിലെ ഏറ്റവും സുവ്യക്തമായ രൂപഘടനയുള്ള സർവകലാശാലയായിരുന്നു നളന്ദ മഹാവിഹാര. ബീഹാറിലെ രാജ്ഗിറിന് സമീപം സ്ഥിതി ചെയ്തിരുന്ന നളന്ദ AD 427 ഗുപ്ത ചക്രവർത്തിയായ കുമാരഗുപ്തൻ ഒന്നാമനാണ് സ്ഥാപിച്ചത്. ലോകത്തിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ സർവകലാശാലയായി ഇതിനെ കണക്കാക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ആകർഷിച്ച നളന്ദ ഏഷ്യയുടെ വൈജ്ഞാനിക തലസ്ഥാനമായി നൂറ്റാണ്ടുകളോളം വിരാജിച്ചു. നളന്ദയിലെ പഠനം അത്യന്തം കഠിനമായ ഒന്നായിരുന്നു. ഇവിടെ പ്രവേശനം ലഭിക്കുന്നതിന് അതിശക്തമായ പ്രവേശന പരീക്ഷകൾ വിജയിക്കേണ്ടതുണ്ടായിരുന്നു. സർവകലാശാലയുടെ കവാടത്തിൽ പണ്ഡിതന്മാരായ ദ്വാരപാലന്മാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനം ലഭിച്ചിരുന്നുള്ളൂ. 10-ൽ 2-ഓ 3-ഓ പേർക്ക് മാത്രമേ നളന്ദയിൽ പ്രവേശനം ലഭിച്ചിരുന്നു എന്ന് ചൈനീസ് യാത്രികൻ ഹുയാൻസാങ് സാക്ഷ്യപ്പെടുത്തുന്നു. നളന്ദ 30 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടന്നിരുന്ന ക്യാമ്പസിൽ 8 വലിയ ഹാളുകളും 300-ഓളം പഠന മുറികളും ഉണ്ടായിരുന്നു. വിപുലമായ ഗ്രന്ഥശാലയായിരുന്നു നളന്ദയുടെ ഏറ്റവും വലിയ അഭിമാനം. ധർമ്മഗഞ്ച്, നളന്ദയിലെ 9 നിലകളുള്ള ഗ്രന്ഥശാലയുടെ പേരാണിത്. ഇതിൽ രത്നസാഗർ, രത്നോദതി, രത്നരഞ്ജക എന്നിങ്ങനെ 3 പ്രധാന വിഭാഗങ്ങളുണ്ടായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഏകദേശം 10,000 വിദ്യാർത്ഥികളും 1510 മുതൽ 3000 വരെ അധ്യാപകരും ഇവിടെ ഉണ്ടായിരുന്നു. നളന്ദ ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നുവെങ്കിലും എല്ലാ വിജ്ഞാന ശാഖകളും പഠിപ്പിച്ചിരുന്നു. മഹായാന ബുദ്ധമത പഠനത്തോടൊപ്പം വേദങ്ങൾ, യുക്തിശാസ്ത്രം, വ്യാകരണം, വൈദ്യശാസ്ത്രം, ഗണിതം, ജ്യോതിശാസ്ത്രം, ആൽക്കമി എന്നിവ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. നളന്ദയിലെ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഹുയാൻസാങ്, ഐച്ചിങ് തുടങ്ങിയ ചൈനീസ് സഞ്ചാരികൾ നളന്ദയിൽ വർഷങ്ങളോളം താമസിച്ച് ബുദ്ധമത ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അവ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നളന്ദയുടെ പാണ്ഡിത്യം ലോകമെമ്പാടും വ്യാപിച്ചത് അവിടുത്തെ മഹാന്മാരായ അധ്യാപകരിലൂടെയാണ്. ശീലഭദ്രൻ, ധർമ്മപാലൻ, ആര്യഭടൻ, നാഗാർജുനൻ തുടങ്ങിയ മഹാന്മാരായ അധ്യാപകർ ഇവിടെ ഉണ്ടായിരുന്നു. കൊറിയയിൽ നിന്നുള്ള ഹേചോ, ടിബറ്റൻ പണ്ഡിതനായ തന്മി സംബോധ തുടങ്ങിയവർ നളന്ദയിൽ പഠിക്കാൻ വന്ന വിദേശ വിദ്യാർത്ഥികളായിരുന്നു. വിക്രമശില, പാലാ സാമ്രാജ്യത്തിന്റെ വൈജ്ഞാനിക കിരീടം. AD 8 പാലാ രാജവംശത്തിലെ പ്രതാപിയായ ധർമ്മപാല രാജാവാണ് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത്. നളന്ദയിലെ വിദ്യാഭ്യാസ നിലവാരത്തിലുണ്ടായ ഇടിവ് പരിഹരിക്കാനാണ് വിക്രമശില സ്ഥാപിക്കപ്പെട്ടതെന്ന് ചില ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. ബീഹാറിലെ ഭാഗൽപൂർ ജില്ലയിലെ ആന്റിചക് ഗ്രാമത്തിലാണ് വിക്രമശിലയുടെ അവശിഷ്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വിക്രമശില വജ്രയാന ബുദ്ധമതത്തിന്റെ പ്രധാന പഠന കേന്ദ്രമായിരുന്നു. താന്ത്രിക വിദ്യകൾ പഠിക്കുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. ഏകദേശം 100-ലധികം അധ്യാപകരും 1,000-ലധികം വിദ്യാർത്ഥികളും ഇവിടെ ഉണ്ടായിരുന്നു. വിക്രമശിലയുടെ ഭരണഘടന വളരെ കൃത്യമായിരുന്നു. തത്വചിന്ത, വ്യാകരണം, യുക്തിശാസ്ത്രം, മെറ്റാഫിസിക്സ് എന്നിവയ്ക്കൊപ്പം ബുദ്ധമത തന്ത്രങ്ങൾക്കായിരുന്നു വിക്രമശിലയിൽ മുൻഗണന നൽകിയിരുന്നത്. ഇവിടെ പഠനം പൂർത്തിയാക്കുന്നവർക്ക് പണ്ഡിതൻ, മഹാപണ്ഡിതൻ തുടങ്ങിയ ബിരുദങ്ങൾ നൽകിയിരുന്നു. അസാമാന്യ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ സർവകലാശാലയുടെ ചുവരുകളിൽ ആലേഖനം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. വിക്രമശിലയിലെ ഏറ്റവും പ്രശസ്തനായ പണ്ഡിതനായിരുന്നു അതീശ ദീപങ്കര ശ്രീജ്ഞാന. അദ്ദേഹം ടിബറ്റിലെ രാജാവിന്റെ ക്ഷണപ്രകാരം അവിടേക്ക് പോവുകയും ടിബറ്റൻ ബുദ്ധമതത്തിന്റെ പുനരുജ്ജീവനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. നരോപ, രത്നാകര ശാന്തി, ജ്ഞാന ശ്രീമിത്ര തുടങ്ങിയ പ്രമുഖരും ഇവിടെ പാണ്ഡിത്യം തെളിയിച്ചവരാണ്. വല്ലഭി, പടിഞ്ഞാറൻ ഭാരതത്തിലെ വിജ്ഞാന കേന്ദ്രം. ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിൽ മൈത്രക രാജവംശത്തിന്റെ ഭരണകാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച സർവകലാശാലയാണ് വല്ലഭി. ബുദ്ധമതത്തിലെ ഹീനയാന വിഭാഗത്തിന്റെ പഠന കേന്ദ്രമായാണ് ഇതറിയപ്പെടുന്നത്. നളന്ദയുടെ ഒരു പ്രധാന എതിരാളിയായി വല്ലഭി അക്കാലത്ത് പരിഗണിക്കപ്പെട്ടിരുന്നു. വല്ലഭിയിലെ പഠനത്തിന് സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മതപരമായ പഠനങ്ങൾക്കൊപ്പം ലൗകികമായ വിഷയങ്ങൾക്കും ഇവിടെ വലിയ ഊന്നൽ നൽകിയിരുന്നു. ഭരണനിർവഹണം, രാഷ്ട്രതന്ത്രം, നിയമം, സാമ്പത്തിക ശാസ്ത്രം, വ്യാപാര സംബന്ധമായ വിഷയങ്ങൾ എന്നിവ ഇവിടെ പഠിപ്പിച്ചിരുന്നു. വല്ലഭിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് മൈത്രക രാജാക്കന്മാരുടെ ഭരണകൂടത്തിൽ ഉയർന്ന ഉദ്യോഗങ്ങൾ ലഭിച്ചിരുന്നു. ചൈനീസ് പണ്ഡിതനായ ഹുയാങ്സാങ് വല്ലഭി സന്ദർശിക്കുകയും ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തെ പ്രകീർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓദാന്തപുരിയും ജഗദ്ദലെ പാലാ ഭരണകാലത്തെ വിഹാരങ്ങൾ. പാലാ ചക്രവർത്തിയായ ഗോപാൽ ഒന്നാമൻ AD 8 സ്ഥാപിച്ചതാണ് ഓദാന്തപുരി. ബീഹാറിലെ ബീഹാർ ഷെരീഫിലാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. നളന്ദ കഴിഞ്ഞാൽ ഭാരതത്തിലെ രണ്ടാമത്തെ പഴയ മഹാവിഹാരമായി ഇതിനെ കണക്കാക്കുന്നു. ബുദ്ധമത സിദ്ധാന്തങ്ങളുടെ പ്രചാരണവും അറിവിന്റെ വ്യാപനവുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഏകദേശം 12,000 വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നതായി ടിബറ്റൻ രേഖകൾ പറയുന്നു. രാമപാല രാജാവ് സ്ഥാപിച്ച സർവകലാശാലയാണ് ജഗദ്ദല. നളന്ദയുടെയും വിക്രമശിലയുടെയും തകർച്ചയ്ക്ക് ശേഷം പല പണ്ഡിതന്മാരും ഇവിടെ അഭയം പ്രാപിച്ചിരുന്നു. വജ്രയാന ബുദ്ധമത പഠനമായിരുന്നു ഇവിടുത്തെ പ്രധാന ലക്ഷ്യം. സുഭാഷിത, രത്നകോശം തുടങ്ങിയ പ്രമുഖ കൃതികൾ ഇവിടെയാണ് സമാഹരിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. കാന്തള്ളൂർ ശാല. കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ കാന്തള്ളൂർ ശാലയ്ക്ക് സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത്. AD 9 12 ഇടയിൽ തിരുവനന്തപുരത്തെ വലിയ ശാലയിൽ ഇത് സ്ഥിതി ചെയ്യുന്നു. തെക്കിന്റെ നളന്ദ എന്നാണ് ചരിത്രകാരനായ എസ് ദേശവിനായകം പിള്ള ഇതിനെ വിശേഷിപ്പിച്ചത്. കാന്തള്ളൂർ ശാലയുടെ പഠന രീതികളും സിലബസും അക്കാലത്തെ മറ്റ് സർവകലാശാലകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഇവിടെ 64 വിജ്ഞാന ശാഖകൾ പഠിപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു. വേദങ്ങൾക്കും ശാസ്ത്രങ്ങൾക്കും ഒപ്പം തന്നെ ആയോധന കലകൾക്കും ഇവിടെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കാന്തള്ളൂർ ശാലയിലെ പഠന വിഷയങ്ങൾ: വേദങ്ങൾ, വ്യാകരണം, ആയോധന കലകൾ, നാടകം, സംഗീതം, രസതന്ത്രം. നളന്ദയിൽ പോലും നിഷിദ്ധമായിരുന്ന നിരീശ്വരവാദം ഇവിടെ പഠിപ്പിച്ചിരുന്നു. കാന്തള്ളൂർ ശാലയിലെ നിയമങ്ങൾ മറ്റ് പല വിദ്യാലയങ്ങൾക്കും മാതൃകയായിരുന്നു. ഇത് പഴയ കേരള രാജ്യത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആയി രാജാക്കന്മാരുടെ കാലത്താണ് കാന്തള്ളൂർ ശാല അതിന്റെ ഉന്നതിയിലെത്തിയത്. പിന്നീട് ചോളന്മാരുടെ ആക്രമണത്തിലാണ് നശിപ്പിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ബോധന രീതികളും തർക്കശാസ്ത്രവും പ്രാചീന ഭാരതത്തിന്റെ അറിവ് കൈമാറുന്ന പ്രക്രിയ കേവലം വായനയിൽ ഒതുങ്ങിയില്ല. ചിന്താപരമായ ബോധന രീതികളും തർക്കശാസ്ത്രവും പ്രാചീന ഭാരതത്തിൽ അറിവ് കൈമാറുന്ന പ്രക്രിയ കേവലം വായനയിൽ ഒതുങ്ങിയില്ല. ചിന്താപരമായ ആഴം വർദ്ധിപ്പിക്കുന്നതിന് വിവിധ രീതികൾ അവലംബിച്ചിരുന്നു. നൂറ്റാണ്ടുകളോളം ലോകത്തെ നയിച്ച ഈ കലാലയങ്ങൾ 12 അവസാനത്തോടെ നാമാവശേഷമായി. ഇതിനു പിന്നിൽ രാഷ്ട്രീയവും സാമൂഹികവുമായ പല കാരണങ്ങളുണ്ട്. വിവിധ യുദ്ധങ്ങളാണ് നളന്ദ, വിക്രമശില, ഓദാന്തപുരി എന്നിവയുടെ നാശത്തിന് പ്രധാന കാരണം. നളന്ദയിലെ ലൈബ്രറി മാസങ്ങളോളം കത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സന്യാസിമാരെയും വിദ്യാർത്ഥികളെയും ക്രൂരമായി കൊലപ്പെടുത്തി. ഭരണകൂടത്തിന്റെ ധനസഹായം കിട്ടാതായതും തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. പാലാ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ ഈ വിദ്യാലയങ്ങൾക്ക് ലഭിച്ചിരുന്ന സാമ്പത്തിക സഹായം നിലച്ചു. ആഭ്യന്തര അധിനിവേശങ്ങളും കാരണമായിട്ടുണ്ട്. 5 തക്ഷശിലയുടെ തകർച്ചയ്ക്ക് കാരണമായത് ഹൂണന്മാരായിരുന്നു. പ്രാചീന ഭാരതീയ സർവകലാശാലകൾ കേവലം ചരിത്ര സ്മാരകങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു ജനതയുടെ വിജ്ഞാന ദാഹത്തിന്റെയും സാംസ്കാരിക ഔന്നത്യത്തിന്റെയും അടയാളങ്ങളാണ്. അറിവിനെ സത്യത്തെ കണ്ടെത്താനുള്ള മാർഗമായി കണ്ട അവർ വികസിപ്പിച്ചെടുത്ത വിദ്യാഭ്യാസ സമ്പ്രദായം ലോകത്തിന് തന്നെ മാതൃകയാണ്. അച്ചടക്കം, സ്വതന്ത്ര ചിന്ത, അന്താരാഷ്ട്ര സഹകരണം എന്നിവയിലൂന്നിയ ഈ പഠന രീതികൾ ആധുനിക വിദ്യാഭ്യാസ രംഗത്തും ഏറെ പ്രസക്തമാണ്. നളന്ദയുടെ പുനർജന്മവും വിക്രമശിലയുടെ ഖനനങ്ങളും നമ്മുടെ ഈ മഹത്തായ പാരമ്പര്യത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. ഈ വൈജ്ഞാനിക പാരമ്പര്യം വരും തലമുറകൾക്ക് അറിവിന്റെ ലോകത്തേക്ക് വഴികാട്ടിയായി എന്നും നിലനിൽക്കും. പ്രിയ ശ്രോതാക്കളെ, കാലം പലതും മാറ്റിമറിച്ചെങ്കിലും യഥാർത്ഥ അറിവിന്റെ വെളിച്ചം ഒരിക്കലും മങ്ങിപ്പോകുന്നില്ല. തക്ഷശിലയുടെയും നളന്ദയുടെയും വിക്രമശിലയുടെയും വല്ലഭിയുടെയും ഓദാന്തപുരിയുടെയും കാന്തള്ളൂർ ശാലയുടെയും മതിലുകൾ ഇന്ന് നിശബ്ദമായിരിക്കാം. പക്ഷേ അവ ഉയർത്തിപ്പിടിച്ച ജ്ഞാനത്തിന്റെയും അന്വേഷണ മനോഭാവത്തിന്റെയും മൂല്യങ്ങൾ ഇന്നും ലോകത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം വെറും ഒരു തൊഴിൽ നേടാനുള്ള ഉപാധിയല്ല, മറിച്ച് മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യനാക്കി മാറ്റുന്ന ജീവിതയാത്രയാണെന്ന സന്ദേശമാണ് ഈ പ്രാചീന സർവകലാശാലകൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ മഹത്തായ വൈജ്ഞാനിക പാരമ്പര്യത്തെ അറിയുകയും സംരക്ഷിക്കുകയും വരും തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഇന്നത്തെ പൈതൃകം ഇവിടെ സമാപിക്കുന്നു. അടുത്ത ലക്കത്തിൽ മറ്റൊരു ചരിത്ര സ്മരണയുടെ കഥയുമായി വീണ്ടും കാണാം. അതുവരെ ഞാൻ നിങ്ങളോട് വിട പറയുന്നു. കേട്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ആർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി? കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ

0: ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
0: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNG മാൾ, കരുനാഗപ്പള്ളി.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. അംഗീകരിക്കപ്പെടാൻ ഇഷ്ടമാണ്, ആദരിക്കപ്പെടാൻ ഇഷ്ടമാണ്, സ്നേഹിക്കപ്പെടാൻ ഇഷ്ടമാണ്. അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെയുള്ള പ്രത്യേകതയാണ്. നാം എവിടെയെങ്കിലും എത്തുമ്പോൾ നമ്മുടെ ഏതെങ്കിലും വ്യത്യസ്തതകൾ കൊണ്ട് ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നുവെങ്കിൽ, പരിഗണിക്കുന്നുവെങ്കിൽ, സ്നേഹം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നാറുണ്ട്. പക്ഷേ ഒരു കാര്യം നാം എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ്, കുറച്ച് മനുഷ്യർക്കെങ്കിലും ഈ ഭൂമിയിൽ നമ്മളെ ഇഷ്ടമല്ലാത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ, എല്ലാവരെ കൊണ്ടും ഇഷ്ടപ്പെടുത്തി നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു മടങ്ങാനേ സാധ്യമല്ല. എല്ലാ നന്മകളിലും തിന്മ കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, എല്ലാ മനുഷ്യരിലും ന്യൂനത മാത്രം തിരയുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഉറപ്പിച്ചു വേണം ജീവിക്കാൻ. കുറച്ച് മനുഷ്യർക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മളെ ഇഷ്ടമല്ല. ആ കാരണങ്ങൾ ഒന്നെങ്കിൽ നമ്മുടേതാകാം, അല്ലെങ്കിൽ അവരുടേതാകാം. രണ്ടായാലും അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കി വേണം നാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്ലാതെ എപ്പോഴെങ്കിലുമൊക്കെ അബദ്ധജടിലമായോ അറിയാതെയോ എല്ലാവരും എന്നെ അംഗീകരിക്കുന്നുവെന്നും എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുവെന്നും, അല്ലെങ്കിൽ അങ്ങനെ സ്നേഹിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്നും ഒന്നും വിശ്വസിച്ചു പോകരുത്. ചുറ്റുപാടുകളിൽ നമ്മളെ ഇഷ്ടമല്ലാത്ത കുറേ പേരുണ്ട്. അതുൾപ്പെടെയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത്. അവരുടെ ഇടയിൽ നിന്ന് തന്നെ വേണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനും ഇവിടെ നിന്നും മടങ്ങാനും. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറി സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യവാചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ? പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.